ആകാശത്ത് ഉയരത്തിൽ പറക്കുന്ന കഴുകന്റെ പുറത്ത് കയറി കൊത്താൻ ധൈര്യമുള്ള ഏക പക്ഷി കാക്കയാണ്. എന്നാൽ കഴുകൻ ഒരിക്കലും കാക്കയോട് വഴക്കിടാനോ സമയം കളയാനോ നിൽക്കില്ല. പകരം അത് തന്റെ ചിറകുകൾ വിടർത്തി കൂടുതൽ ഉയരങ്ങളിലേക്ക് പറന്നു വരും. ആകാശം ഉയരുംതോറും ഓക്സിജൻ കുറയുന്നതിനാൽ കാക്കയ്ക്ക് ശ്വാസം മുട്ടുകയും ഒടുവിൽ അത് തനിയെ താഴെ വീഴുകയും ചെയ്യും. നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നവരോടും വിമർശിക്കുന്നവരോടും തർക്കിക്കാൻ നിൽക്കാതെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ ഉയരത്തിൽ പറക്കുക. അനാവശ്യ തടസ്സങ്ങൾ താനേ ഒഴിഞ്ഞുപോയിക്കോളും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് May 12 കൊല്ലവർഷം 1201 മേടം 30 ബുധനാഴ്ച.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ?
2: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ F90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
3: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ F90.
4: മോർണിംഗ് മോജോ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: மார்னிங் போஜோ.
1: Hey, hello, very good morning. Welcome to Morning Mojo with me, RJ Sultana, on Ashraya FM 90 Nadinoppam. നാട്ടാർക്കൊപ്പം നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കാണല്ലേ. ഇനി അടുത്ത 10 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഷെയർ ചെയ്യാനായിട്ട് എന്തായാലും ഞാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ഓരോരുത്തരും ഓഫീസ് വർക്കിന് പോകുന്ന തിരക്കിലും അല്ലെങ്കിൽ വീട്ടിലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന തിരക്കിൽ നമ്മുടെ ആശ്രയ FM 90 ഓരോ അപ്ഡേറ്റ്സും കാര്യങ്ങളും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും ചേർന്നുകൊണ്ട് ഇങ്ങനെ കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതേ ഇന്ന് 13 ഒരു ബുധനാഴ്ച ദിവസമാണല്ലേ. അപ്പോൾ രാവിലെ തന്നെ തിരക്കുകൾക്കിടയിലൂടെ തന്നെ നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടോട് കൂടി തന്നെ ഇന്നത്തെ ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു മോർണിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: പുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: morning mojo.
1: Once again, we are back on Morning Mojo with me, RJ Sultana, on Astraya FM 90, Nadinopam, Natargopam. Studio clock ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തീവണ്ടിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ് നമ്മുടെ മോർണിംഗ് മോജോയിലൂടെ കേൾക്കുവാൻ പോകുന്നത്. കൊല്ലം മുതൽ വിശാഖപട്ടണം പോകുന്ന, അതുപോലെ തന്നെ കന്യാകുമാരി മുതൽ ചെന്നൈ പ്രതിവാര തീവണ്ടി സർവീസുകളുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റാണ് കേൾക്കുവാൻ പോകുന്നത്. വിശാഖപട്ടണത്തിനും കൊല്ലത്തിനും ഇടയിൽ പതിവ് പ്രതിവാര ട്രെയിനും ചെന്നൈ മുതൽ കന്യാകുമാരി അധിക വേനൽക്കാല സ്പെഷ്യൽ ട്രെയിനും സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ. വിശാഖപട്ടണത്തിന് എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 8:20 പുറപ്പെടുന്ന ട്രെയിൻ ബുധനാഴ്ച ഉച്ചയ്ക്കാണ് തിരിച്ച് 2:50 കൊല്ലത്തെത്തുന്നത്. മടക്കയാത്രയിലാണെങ്കിൽ എല്ലാ ബുധനാഴ്ചയും വൈകിട്ട് 5:20 കൊല്ലത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ വ്യാഴാഴ്ച രാത്രി 11:00 വിശാഖപട്ടണത്ത് തിരിച്ചെത്തും. അതുപോലെ തന്നെ ചെന്നൈ എഗ്മോറിൽ നിന്നും 15, 22, 29, June 5 എന്നീ വെള്ളിയാഴ്ചകളിൽ രാത്രി 11:30 പുറപ്പെടുന്ന സൂപ്പർഫാസ്റ്റ് തീവണ്ടി പിറ്റേന്ന് ഉച്ചയ്ക്ക് 1:00 കന്യാകുമാരിയിലും തിരിച്ചെത്തും. മടക്കയാത്രയിലാണെങ്കിൽ കന്യാകുമാരിയിൽ നിന്നും 17, 24, 31 June 7 എന്നീ തീയതികളിൽ രാത്രി 11:25 കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് ഉച്ചയ്ക്ക് 11:30 ചെന്നൈയിൽ തിരിച്ചെത്തുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രെയിനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഈ യാത്ര ചെയ്യുന്നവർക്കൊക്കെ വളരെ ഹെൽപ്ഫുള്ളായി കാണുന്നു വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പം നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റിലോട്ട് പോകാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. തമിഴ്നാട്ടിൽ വിജയിയുടെ നേതൃത്വത്തിലുള്ള ടി വി കെ സർക്കാരിന് ഇന്ന് വിശ്വാസ വോട്ടെടുപ്പ്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരളത്തിൽ തീരുമാനം വൈകുന്നു. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ തുടക്കമാകും. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ തള്ളി അമേരിക്ക. വെടിനിർത്തൽ കരാർ അനിശ്ചിതത്വത്തിൽ. യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ചൈനയിൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം ആരംഭിച്ച് സിബിഐ. ഐ പി എൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് പരാജയപ്പെടുത്തി ഗുജറാത്ത് ടൈറ്റൻസ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. യുഎഇ, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ 2-ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. യോഗത്തിൽ പങ്കെടുക്കാനെത്തുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും മറ്റ് പ്രതിനിധികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. തമിഴ്നാട്ടിൽ തമിഴക വെട്രിക്കഴകം പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ വിശ്വാസ വോട്ടെടുപ്പ് ഇന്ന് നടക്കും. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുന്നതിന് മുന്നോടിയായി പാർട്ടി അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ സി ജോസഫ് വിജയ് വിവിധ പാർട്ടി നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ നടത്തിവരികയാണ്. വിശദാംശങ്ങളിലേക്ക്.
2: സഖ്യകക്ഷികളുടെ പിന്തുണയ്ക്കൊപ്പം AIADMKയുടെ ഒരു വിഭാഗത്തിന്റെയും അമ്മമക്കൾ മുന്നേറ്റക്കഴകത്തിന്റെ ഏക MLA എസ് കാമരാജിന്റെയും പിന്തുണ TVK സർക്കാർ നേടിയിട്ടുണ്ട്. ഇതേ തുടർന്ന് ശ്രീ കാമരാജിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. നിലവിൽ TVKക്ക് ഇപ്പോൾ ഏകദേശം 150 MLAമാരുടെ പിന്തുണയുണ്ട്. സർക്കാരിന് പിന്തുണ നൽകുന്നതിനെ ചൊല്ലി AIADMK 2 ഗ്രൂപ്പുകളായി പിളർന്നു. മുൻ മുഖ്യമന്ത്രിയും പാർട്ടി ജനറൽ സെക്രട്ടറിയുമായ എടപ്പാടി കെ പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള MLAമാർക്ക് TVK സർക്കാരിനെ പിന്തുണയ്ക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാർട്ടി വിപ്പ് ലംഘിക്കുന്നവരെ പുറത്താക്കുമെന്ന് മുതിർന്ന നേതാവ് അഗ്രി കൃഷ്ണമൂർത്തി മുന്നറിയിപ്പ് നൽകി. അതേസമയം വിജയ്ക്ക് പിന്തുണ നൽകിയ 30 MLAമാരുടെ സംഘം AIADMK നിയമസഭാ കക്ഷി നേതാവായി SP വേലുമണിയെ തെരഞ്ഞെടുത്തു. മുൻമന്ത്രി CV ഷൺമുഖത്തിന്റെ വസതിയിൽ പാർട്ടി നേതാക്കൾ ഇന്നലെ യോഗം ചേർന്നിരുന്നു. വിശ്വാസ വോട്ടെടുപ്പിൽ TVK സർക്കാരിനെ പിന്തുണയ്ക്കുമെന്ന് ശ്രീ ഷൺമുഖം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിന് പുതിയ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ചർച്ചകൾ ഡൽഹിയിൽ അവസാനഘട്ടത്തിൽ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നടത്തുന്ന ചർച്ചകൾക്കുശേഷം അന്തിമ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. KC വേണുഗോപാൽ, VD സതീശൻ എന്നിവരുടെ പേരുകളാണ് നിലവിൽ പ്രധാനമായും പരിഗണനയിൽ ഉള്ളത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. പശ്ചിമബംഗാളിൽ ഭരണമാറ്റത്തിന് പിന്നാലെ ക്രമസമാധാന നില ശക്തമാക്കാൻ പോലീസ് നടപടി തുടങ്ങി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ രാഷ്ട്രീയ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായ കേസുകൾ വീണ്ടും അന്വേഷിക്കാനും പുതിയ പരാതികളിൽ കേസെടുക്കാനും കമ്മീഷണർമാർക്കും SPമാർക്കും AD GP നിർദ്ദേശം നൽകി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ആഗോള ഊർജ്ജ വിതരണത്തെ ബാധിച്ചെങ്കിലും ജനങ്ങൾക്ക് അമിത ഭാരം നൽകാതെ സാഹചര്യം കൈകാര്യം ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. CII വാർഷിക ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കയറ്റം മൂലം ഇന്ത്യയിലെ എണ്ണക്കമ്പനികൾക്ക് പ്രതിദിനം 1000 കോടി രൂപയുടെ നഷ്ടമുണ്ടെങ്കിലും രാജ്യത്തെ ഇന്ധന വിതരണത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയതോടെ വെടിനിർത്തൽ കരാർ കൂടുതൽ പ്രതിസന്ധിയിലായി. ആണവ പദ്ധതികൾ പൂർണമായും നിർത്തലാക്കണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ അംഗീകരിക്കാത്തതാണ് നയതന്ത്ര സ്തംഭനത്തിന് കാരണം. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ ആഗോള വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിലെത്തിച്ചു. അതിനിടെ ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനം UAE വിന്യസിച്ചതായി ഐക്യരാഷ്ട്രസഭയിലെ US സ്ഥാനപതി മൈക്ക് വാൾസ് സ്ഥിരീകരിച്ചു. ലെബനനിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലും ഏറ്റുമുട്ടൽ തുടരുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ചൈനയിലെത്തും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായിരിക്കും ചർച്ചയിൽ മുൻഗണന നൽകുകയെന്ന് ട്രംപ് വ്യക്തമാക്കി. 2017 ശേഷം ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ ആദ്യ ചൈന സന്ദർശനമാണിത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഈ വർഷത്തെ നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CBI കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ഈ മാസം 3 നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ നീറ്റ് UG പരീക്ഷയിലാണ് ചോദ്യപേപ്പർ ചോർന്നതായി പരാതിയുണ്ടായത്. കേസിൽ രാജസ്ഥാൻ പോലീസ് ഇതുവരെ 15 പേരെ കസ്റ്റഡിയിലെടുത്തു. ക്രമക്കേടിന്റെ സൂത്രധാരനെന്ന് കരുതുന്ന മനീഷ് എന്നയാളെ ഇന്നലെ ജയ്പൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. രാജ്യത്തെ വാർഷിക മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ താൽക്കാലിക കണക്കുകളും 4ാം പാദത്തിലെ GDP കണക്കുകളും പുറത്തുവിടുന്ന തീയതിയിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തി. എല്ലാ വർഷവും June 7 ഇനി ഔദ്യോഗിക കണക്കുകൾ പുറത്തുവിടുക. മെയ് മാസത്തിലെ അവസാന പ്രവൃത്തി ദിവസമായിരുന്നു വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നത്. GDP കണക്കുകളുടെ കൃത്യതയും ഗുണനിലവാരവും ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് സ്ഥിതിവിവര കണക്ക് മന്ത്രാലയം വ്യക്തമാക്കി. ആഗോളതലത്തിലെ ഭൌമരാഷ്ട്രീയ സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി മുന്നേറുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ CII വാർഷിക ബിസിനസ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
4: We can overcome any international global challenge with great resilience. The world is going through a challenging time. The war in West Asia has certainly disrupted global trade and global investment flows, and in these trying times India has a great opportunity to outshine others.
0: IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 runs തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ 1ാമതെത്തി. ഇന്നലെ അഹമ്മദാബാദിൽ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ഉയർത്തിയ 169 runs വിജയലക്ഷ്യം പിന്തുടർന്ന ഹൈദരാബാദ് 86 runs എല്ലാവരും പുറത്തായി. 3 wickets വീതം വീഴ്ത്തിയ കാഗിസോ റബാഡയും ജേസൺ ഹോൾഡറുമാണ് ഹൈദരാബാദിനെ തകർത്തത്. റബാഡയാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. ഇന്ത്യൻ വുമൻസ് ലീഗ് ഫുട്ബോളിൽ തുടർച്ചയായ 2ാം വർഷവും കിരീടം നിലനിർത്തി ഈസ്റ്റ് ബംഗാൾ. ഇന്നലെ നടന്ന മത്സരത്തിൽ സേതു FC സെസ ഫുട്ബോൾ അക്കാദമിയും ഓരോ ഗോളിന് സമനിലയിൽ പിരിഞ്ഞതോടെയാണ് പോയിന്റ് പട്ടികയിൽ

മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. രാജസ്ഥാനിൽ ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഗുജറാത്ത്, മഹാരാഷ്ട്ര, പശ്ചിമ മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും ഇന്നും നാളെയും ഉഷ്ണതരംഗം മുന്നറിയിപ്പുണ്ട്. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ ഇന്ന് ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. മഹാരാഷ്ട്രയിൽ ഓല, ഊബർ, റാപ്പിഡോ തുടങ്ങിയ ബൈക്ക് ടാക്സി ആപ്പ് സേവനങ്ങൾ ഉടൻ നിർത്തലാക്കാൻ നിർദ്ദേശം നൽകി ഗതാഗത മന്ത്രി പ്രതാപ് സർനായിക്. സാധുവായ അനുമതിയോ സർക്കാർ അംഗീകാരമോ ഇല്ലാതെയാണ് ഇത്തരം സേവനങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിൽ വിജയ്യുടെ നേതൃത്വത്തിലുള്ള ടി വി കെ സർക്കാരിന് ഇന്ന് വിശ്വാസ വോട്ടെടുപ്പ്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരളത്തിൽ തീരുമാനം വൈകുന്നു. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ തുടക്കമാകും. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ തള്ളി അമേരിക്ക. വെടിനിർത്തൽ കരാർ അനിശ്ചിതത്വത്തിൽ. യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ചൈനയിൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം ആരംഭിച്ച് സിബിഐ. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് പരാജയപ്പെടുത്തി ഗുജറാത്ത് ടൈറ്റൻസ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ

0: Morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astraya FM 90, Nadinopam, Natarkopam. Studio clock ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആയിരിക്കുകയാണ്. അടുത്തതായിട്ട് ആൺകുട്ടികളുടെ ജില്ലാ ക്രിക്കറ്റ് ടീം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേൾക്കാൻ പോകുന്നത്. 14 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളുടെ ജില്ലാ ക്രിക്കറ്റ് ടീം സെലക്ഷൻ ട്രയൽസ് ഈ മാസം 19 രാവിലെ 9 മണിക്ക് കൊട്ടാരക്കര തിരുക്കണ്ണമംഗൽ SKVVHSL വെച്ച് നടക്കുന്നതാണ് കേട്ടോ. പങ്കെടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ 2012 സെപ്റ്റംബർ 1 ശേഷം ജനിച്ച കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ പങ്കെടുക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ക്രിക്കറ്റ് യൂണിഫോമിൽ തന്നെ എത്തേണ്ടതാണ്. പങ്കെടുക്കുന്നവർ 18-ാം തീയതി, അതായത് ഈ മാസം 18 ഉച്ചയ്ക്ക് 1 മുൻപേ തന്നെ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ കൂടുതൽ കോൺടാക്റ്റിനായിട്ട് ഡീറ്റെയിൽസിനായിട്ട് അവരുടെ കോൺടാക്ട് നമ്പർ പറയാം. ടു ദി നമ്പർ 8943785020 അല്ലെങ്കിൽ 9544594579 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടുന്നതാണ്. അപ്പോൾ നമ്പർ ഒന്നും കൂടി പറയാം, 8943785020 അല്ലെങ്കിൽ 9544594579. അപ്പോൾ ക്രിക്കറ്റിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളുടെ പേരൻസാണ് കേൾക്കുന്നതെങ്കിൽ നമ്മുടെ കുട്ടികളുടെ അവസരമല്ലേ. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിന് മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സൊ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astrea FM 90, Nadinoppam, Natarkoppam. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് മോർണിംഗ് മോച്ചോയിലൂടെ ഇപ്പോൾ കേൾക്കുവാൻ പോകുന്നത്. അടുത്ത 3 മണിക്കൂറിൽ കാസർഗോഡ് ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. അതുപോലെ തന്നെ 14 മുതൽ 16 തീയതികളിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് IMD അറിയിക്കുന്നുണ്ട്. ഇടിമിന്നലിനൊപ്പം മണിക്കൂറിൽ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തേക്കൊക്കെ പോകുന്നവരൊന്ന് സേഫായിട്ട് മഴയില്ലാത്ത സമയങ്ങളിൽ പോയി ആവശ്യങ്ങളൊക്കെ സാധിച്ചുകൊണ്ട് വീട്ടിലേക്കൊക്കെ സേഫായിട്ട് വരാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വളരെ ശക്തമായിട്ടുള്ള മഴയ്ക്കൊക്കെ ഒറ്റപ്പെട്ട മഴയ്ക്കൊക്കെയാണ് സാധ്യതയുള്ളത്. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിന് മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90, Nadinopam, Natarkopam. Studio Glagalipol Samim Krithiam, 8 Mani Kaidinu, 1 Minute Irikanale. Namadi 8 Mani Speciality and Dan Vichali Yuru Samit, Namada Morning Mojo Lodi Kilkan the Lam the Ne. Education my Pendapeta updates and guiding Lavana. Ponamal Matur update to my Tana Vandirikinade, Keem score my Pendapeta update and get to Kilkan Pogna, the April Pathinid model. Iribati Rendavari Nadana. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സ് കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രവേശന പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച സ്കോർ www.cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വെബ്സൈറ്റിന്റെ പേജ് ലിങ്ക് ഒന്നും കൂടി പറയുകയാണ്, www.cee.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ്. അപ്പോൾ റിസൾട്ട് കേട്ട് ആരും അങ്ങനെ ടെൻഷൻ ആയിട്ടൊന്നും ഇരിക്കേണ്ട. നിങ്ങൾ ചെയ്തതിൻ്റെ എന്തായാലും റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. കിട്ടിയില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടൈം പിടിക്കാം എന്നൊരു മോട്ടിവേഷനോടുകൂടി തന്നെ എല്ലാവരും നല്ല ഫുള്ളി റിലാക്സ്ഡ് ആയിട്ട് റിസൾട്ടൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിന് മുന്നായി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട് കേട്ടിട്ട് വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേലിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: morning, Mojo.
1: Once again, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90, Nadinuppam, Natarkuppam. അപ്പൊ നമ്മുടെ മോർണിംഗ് മോജോയിലൂടെ ഇപ്പോൾ നടക്കുന്നത് എഡ്യൂക്കേഷൻ സെഗ്മെന്റ് ആണ്. എല്ലാവർക്കും അറിയാം. അപ്പൊ അടുത്തതായിട്ട് ബിടെക് മോഹികൾക്കുമായിട്ടുള്ള ഒരു കിട്ടിലം അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബിടെക് ലാറ്ററൽ എൻട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ. സർക്കാർ സ്വാശ്രയ കോളേജുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ ബിടെക് ലാറ്ററൽ എൻട്രി കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായി ഓൺലൈനായി 25 വരെ അപേക്ഷാ ഫീസ് കൊടുക്കാം. അതായത് അപേക്ഷ 26 വരെയാണ് കേട്ടോ. ഇനി പ്രവേശന പരീക്ഷയാണെങ്കിൽ June 13 വരെയാണ്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് അവരുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റ് ഒന്നും കൂടി പറയുകയാണ്, www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിലോ 0471-234-3996 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റും നമ്പറും ഒന്നും കൂടി പറയുകയാണ്, www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിലോ 0471-234-396 എന്ന നമ്പറിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിന് മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: பாப்பம்
1: விஷால் ஆப்டிகல்ஸ் மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம்
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
3: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഇനി ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കേ, ഓർമ്മയുണ്ട്.
1: ബർത്ത്ഡേ മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ. മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.
2: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.
4: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്. മോർണിംഗ് മോജോ.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashriya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 കഴിഞ്ഞ് 30 ആയിരിക്കണം. അതായത് നമ്മുടെ മോർണിംഗ് മോജോയിൽ ഇപ്പോൾ വിഷിംഗ് സെഗ്മെന്റ് ആണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ മറ്റെന്തെങ്കിലും വിഷസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കാനായി വിളിക്കാം ടു ദ നമ്പർ 0474-291-0904-291-0909-1909. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് ആയിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ് ടു ദ നമ്പർ 9526490-0905-26649-0. അതുപോലെ തന്നെ ഇന്ന് 13 മലയാള സിനിമയിലെ പെൺകരുത്തിൻ്റെ പര്യയായ നമ്മുടെ സ്വന്തം ആക്ഷൻ ക്വീൻ വാണി വിശ്വനാഥിൻ്റെ പിറന്നാളാണിന്ന്. ഗാംഭീര്യമുള്ള ശബ്ദം കൊണ്ടും തകർപ്പൻ ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും തിയേറ്ററുകളെ ആവേശത്തിലാഴ്ത്തിയ താരം. അതുപോലെ തന്നെ ദ കിങ് എന്ന ചിത്രത്തിലെ ആ പവർഫുൾ പോലീസ് ഓഫീസറെ നമുക്ക് ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ മാന്നാർ മാതായി സ്പീക്കിംഗ് എന്ന മൂവി, ഇൻഡിപെൻഡൻസ്, അങ്ങനെ എത്ര ഹിറ്റുകളാണല്ലേ. ഇന്നും വാണി വിശ്വനാഥ് എന്ന പേര് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ വരുന്നത് ആ ആത്മവിശ്വാസമുള്ള ആ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആ ഒരു ഓരോ ആക്ടിങ് സ്കില്ലും ഒക്കെ തന്നെയാണ്. അപ്പോൾ വാണി വിശ്വനാഥിന് ആശ്രയ FM 90 പേരിലും എൻ്റെ പേരിലും നല്ലൊരു ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ വിഷസായിട്ട് വന്നിട്ടുണ്ട്. വീഴുമ്പോൾ കൈപിടിച്ച് ഉയർത്തുവാനും കരയുമ്പോൾ കണ്ണീർ തുടയ്ക്കുവാനും നിഴലിനേക്കാൾ നിന്ന് പിന്തുടരുന്ന നിന്റെ ദൈവം കൂടെയുള്ളപ്പോൾ നീ എന്തിനു പേടിക്കണം? ഓരോരുത്തരും പോസിറ്റിവിറ്റി കണ്ടെത്തുന്നത് ഡിഫറെൻറ്റ് കാര്യങ്ങളിലൂടെ ആയിരിക്കും അല്ലേ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളിലൂടെ നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള ഓരോ തോട്ട്സും കാര്യങ്ങളും നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഭയങ്കര നഷ്ടമായി. നമ്മളെപ്പോഴും ഭയങ്കര സങ്കടമായിട്ടുള്ള ഒരു ലൈഫായിരിക്കും ലീഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് ലക്ഷ്മിയാണ് കേട്ടോ. അപ്പോൾ ഈ നല്ലൊരു വിഷസ് അറിയിച്ച ലക്ഷ്മിക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു പാട്ട് കേട്ടിട്ട് വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: மார்னிங் மோஜோ.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astraya FM 90, Nadinoppam, Natarkoppam. സ്റ്റുഡിയോകളിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിരിക്കുകയാണ്. നമുക്കിപ്പോൾ തന്നെ വാട്സപ്പിൽ 2 വിഷസാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്ന സുലൈ ചേട്ടനാണ് കേട്ടോ. കിട്ടാതെ പോയ സൗഭാഗ്യങ്ങളെയും നഷ്ടങ്ങളെയും കുറിച്ച് ഓർക്കാതെ കിട്ടിയ ആയുസ് കൊണ്ട് ജീവിതത്തിൽ നന്മകൾ ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുക. കുറവുകൾ മനസ്സിലാക്കിയുള്ള കഴിവുകൾ കൊണ്ട് ഉയരങ്ങൾ കീഴടക്കുക. ശുഭദിനം നേരുന്നു സുലൈ അയനക്കോട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ എത്ര കറക്റ്റായിട്ടുള്ള കാര്യമാണല്ലേ. നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ നമുക്ക് വിരിച്ചിട്ടുള്ളതല്ല. അതിനെ ഓർത്ത് വിഷമിച്ചിരിക്കാനാണെങ്കിൽ നമ്മുടെ ലൈഫ് അങ്ങനെ ആ ഒരു ലൂപ്പിൽ പെട്ടുപോയി പോകത്തേയുള്ളൂ. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഉള്ളതിൽ ഭയങ്കര സംതൃപ്തനായിക്കൊണ്ട് നമുക്ക് ഇനിയും അച്ചീവ് ചെയ്യാൻ ആ ഒരു പോസിറ്റിവിറ്റിയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുമല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വിഷസ് അയച്ച സുലൈ ചേട്ടനെ നല്ലൊരു ദിവസം നേരുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഷസ് അറിയിച്ചിരിക്കുന്നത് റാംജി ചേട്ടനാണ്. റാംജി ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ ചേട്ടൻ്റെ കൊച്ചുമകളായിട്ടുള്ള അനുപ്രിയയ്ക്കും നല്ലൊരു ദിനം നേരുകയാണ്. അപ്പോൾ ഈ രണ്ടും വിഷസ് അറിയിച്ച് റാംജി ചേട്ടനും സുലൈ ചേട്ടനും നല്ലൊരു വിഷസ് അറിയിക്കുകയാണ് ആസ്ട്രിയ FM 90 പേരിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വിഷസും കാര്യങ്ങളും അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കാം ടു ദ നമ്പർ 0474291900 0474279409 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിഷസും കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490900. അപ്പോൾ നമുക്ക് നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു പാട്ട് കേട്ടുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും വരാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashraya FM 90 Nadinuppam നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു.
3: കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628 550.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astraya FM 90, Nadinopam, Natargopam. Studio clock le pol samayam krithyam 9 mani kazhinju. ഒരു മിനിറ്റ് ആയിരിക്കാണല്ലേ. അപ്പോൾ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെൻ്റ് ഇങ്ങനെ അവസാന ഘട്ടത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിന് മുന്നായി നമുക്ക് രണ്ട് മെസ്സേജസ് കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ വിഷസ് അറിയിച്ചിരിക്കുന്നത് അരുൺ ചേട്ടനാണ്, പരംകോട് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമസ്കാരം ആശ്രയ FM 90. ഇന്നലെ കടന്നുപോയ വേദനയെ ഓർത്ത് വിഷമിക്കേണ്ട, ഓരോ പ്രഭാതവും ഒരു പുതിയ തുടക്കമാണ്, പുതിയ പ്രതീക്ഷയും. എല്ലാവർക്കും സ്നേഹത്തോടെ നല്ലൊരു ശുഭദിനം നേരുന്നു. അരുൺ ചേട്ടൻ പറഞ്ഞത് എത്ര കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലേ. നമുക്ക് ഒരുപക്ഷെ നമ്മുടെ പാസ്റ്റിൽ ഒരുപാട് വിഷമങ്ങൾ നമുക്ക് അനുഭവിച്ചിട്ടുണ്ടാവാം. അതുമോർത്ത് ഇന്നത്തെ ദിവസം കൂടി റൂയിൻ ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നമുക്കതിനെ മാത്രമേ നേരം കാണുള്ളൂ. അപ്പോൾ ഓരോ ദിവസവും ഭയങ്കര പോസിറ്റീവായിട്ട് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കാത്തുവാണ്. സഹിക്കാൻ പ്രയാസങ്ങളുള്ളതൊക്കെ ഓർമ്മിക്കാൻ മധുരമുള്ളതായിരിക്കും. ഒരുപക്ഷെ നമ്മളിപ്പോൾ വേദനയൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഭയങ്കര മധുരമുള്ളതായിരിക്കാം. അങ്ങനെ മധുരമുള്ളതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്സ് അയച്ചിട്ടുള്ള കാത്തുവിനും അതുപോലെ തന്നെ അരുൺ ചേട്ടനും നല്ലൊരു വിഷസാശ്രയായ FM 90 പേരിൽ അറിയിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെൻറ്റ് നമുക്കിങ്ങനെ വൈൻഡപ്പിലോട്ട് പോകേണ്ട സമയമായിരിക്കാണ്. ഇനിയും അപ്ഡേറ്റ്സും കാര്യങ്ങളും നമുക്ക് കേട്ടറിയുവാനുണ്ട് നമ്മുടെ മോർണിംഗ് മോജോയിലൂടെ. അതിന് മുന്നായി ഒരു മനോഹരമായിട്ടൊരു പാട്ട് കേട്ടിട്ട് വരാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. കിടലും ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയം മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.
1: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
2: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
1: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
2: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ്, നെല്ലിക്കുന്നം. അൽജോ സൂപ്പർ മാർക്കറ്റ്, പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
4: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: മോർണിംഗ് മോജോ.
6: Once again, we are back on Morning Mojo with me, RJ Sultana, on Ashriya FM 90, Nadinoppam, Nattarkoppam. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. ഇനി നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത് അതിഥി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. തഴവ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വിവിധ വിഷയങ്ങളിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നുണ്ട്. UGC യോഗ്യതയുള്ള കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഗസ്റ്റ് ലെക്ചറർ പാനലിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് പങ്കെടുക്കാം. അതുപോലെ അഭിമുഖ തീയതിയും വിഷയവും ഏതാണെന്ന് ചോദിച്ചാൽ 21-ാം തീയതി രാവിലെ 10 മണിക്ക് ഹിന്ദി, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം അറബിക്കാണ്. ഇനി 22-ാം തീയതി രാവിലെ 10 മണിക്ക് മലയാളം, 25-ാം തീയതി രാവിലെ 10 മണിക്ക് പൊളിറ്റിക്കൽ സയൻസ്, ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഹിസ്റ്ററിയാണ്. 26-ാം തീയതി രാവിലെ 10 മണിക്ക് സോഷ്യോളജി, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം സംസ്കൃതമാണ്. ഇനി 28-ാം തീയതി രാവിലെ 10 മണിക്ക് കൊമേഴ്സ് ആണ്. ഇനി വരേണ്ടവർ ശ്രദ്ധിക്കേണ്ട കാര്യം, കയ്യിൽ ബയോഡേറ്റയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും എന്നിവ തെളിയിക്കുന്ന അസൽ രേഖയും അതുപോലെ തന്നെ പകർപ്പും സഹിതം കയ്യിൽ കരുതേണ്ടതാണ്. ഇനി കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് അവരെ കോൺടാക്ട് ചെയ്യാം. ടു ദി നമ്പർ 0476-286-4010 എന്ന നമ്പറിലോ 9188-900-1617 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്പർ ഒന്നും കൂടി പറയുകയാണ്, 0476-286-4010 എന്ന നമ്പറിലോ, അല്ലെങ്കിൽ 9188-900-1617 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേഷൻസും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിന് മുന്നായി ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു. കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550. വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയം മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: മോർണിംഗ് മോജോ.
4: Once again, we are back on Morning Mojo with me, RJ Sultana, on Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോകളൊക്കെ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 30 മിനിറ്റ് ആയിരിക്കാണല്ലേ. അപ്പോൾ പ്രധാനമന്ത്രിയുടെ പൊതുജനങ്ങൾക്കായിട്ടുള്ള കുറച്ച് കരുതൽ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ് ഇനി കേൾക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ പശ്ചിമേഷ്യൻ സംഘർഷം കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. വർക്ക് ഫ്രം ഹോമിന് മുൻഗണന നൽകുക, അതുപോലെ തന്നെ ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കുന്നതാണ് ബെറ്റർ. അതുപോലെ തന്നെ പെട്രോൾ ഡീസൽ ഉപയോഗം കുറയ്ക്കുക, മെട്രോ അല്ലെങ്കിൽ പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കുക, പാചക എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക, രാസവളങ്ങളെ ആശ്രയിക്കുന്നത് കുറച്ച് ജൈവ കൃഷി രീതികളിലേക്കും ഒന്ന് മാറുക, വിദേശ ബ്രാൻഡുകൾ ഒഴിവാക്കി സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ ശീലിക്കുക, ഒരു വർഷത്തേക്ക് വിദേശ യാത്രകൾ ഒഴിവാക്കുക എന്നിങ്ങനെയുള്ള കുറച്ച് നിർദ്ദേശവുമായാണ് പ്രധാനമന്ത്രി വന്നിരിക്കുന്നത്. കാരണം ഇനിയും ഒരുപക്ഷെ ഒരു ലോക്ക്ഡൌണിന് സാധ്യതയുണ്ട് എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിനു മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക. വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Morning, Mojo.
1: Once again, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90, Nadinoppam, Nattarkoppam. സ്റ്റുഡിയോകളിൽ ഇപ്പോൾ സമയം കൃത്യം 9 കഴിഞ്ഞു 50 ആയിരിക്കാണല്ലേ. നമ്മുടെ മോർണിംഗ് മോജോ വൈൻഡപ്പിലോട്ട് പോയി പോകേണ്ട സമയമായിരിക്കാണ്. അതിന് മുന്നായി നമുക്ക് മറ്റൊരു അപ്ഡേറ്റ് കൂടി പറയാനുണ്ട്. ഗസ്റ്റ് ഇൻസ്ട്രക്ടറുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് ആണ് അടുത്തതായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ചന്ദനത്തോപ്പ് സർക്കാർ ITI ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ മെക്കാനിക് തസ്തികയിൽ SV വിഭാഗത്തിൽ നിന്ന് ജൂനിയർ ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ അഭാവത്തിൽ ജനറൽ വിഭാഗത്തിലുള്ളവരെയും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി ഇതിനു വേണ്ട യോഗ്യത എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് അതുമല്ലെങ്കിൽ BVOC എന്നിവ ബിരുദവും 1 പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ മാസം 15/11 നടക്കുന്ന അഭിമുഖത്തിൽ അസൽ സർട്ടിഫിക്കറ്റുകളും ആധാർ കാർഡും പകർപ്പുകളുമായിട്ടാണ് ഹാജരാകേണ്ടത്. ഇതിന്റെ വിശദ വിവരങ്ങൾക്കായി അവരെ കോൺടാക്ട് ചെയ്യാം. ടു ദ നമ്പർ 0474-271-2781 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്പർ ഒന്നും കൂടി പറയുകയാണ്, 0474-271-2781 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എന്നാലും എനിക്കിന്നത്തെ ഈ മോർണിംഗ് മോജോയിലൂടെ ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ ആരും എങ്ങും പോകരുത്. അപ്പോൾ വൺസ് അഗൈൻ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും പോവുകയാണ്. So keep on listening to Astria FM 90 Nadinoppam, Nattarkoppam, and it's me, RJ Sultana, signing off.

ചിലരട നിക്കണ്ട, അലമ്പാക്കാൻ നോക്കണ്ട, ഇടഞ്ഞാലുണ്ടെ പതിനാറ് പുകഞ്ഞി കുർബാന കൂടണ്ട, ഒന്നിന്റെ മാർപ്പാപ്പ ഒത്താശയിൽ എത്തണ്ട, നിന്നിയ കൂടാശ അപരാധം താങ്ങുകില്ല, പാപം പൊറുക്കുകില്ല, ക്ഷമയെന്ന വാക്കിവന്റെ കിതാബിൽ ഇല്ലയില്ല.

0: യാത്രയായ ഇപ്പം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയായ എഫ് എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ് എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലാണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കുന്നത് പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയായ എഫ് എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിവോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
1: ഡിവോസ് ഫർണിച്ചർ പുലമൻ കൊട്ടാരക്കര.
0: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
2: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me, RJ Srishant. Onashraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
1: പേര് വിജയൻ പിള്ള.
0: വിജയൻ ചേട്ടാ വീടെ തന്നെയാണോ?
1: കുടുംബ വീട് ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് താമസിക്കുന്ന ഓടനാവട്ടം.
0: ഓക്കെ, അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് അമ്മ, പെണ്ണും പിള്ള, മോന്, മോള്, മരിമോള്, കൊച്ചുമോള്.
0: ഓക്കെ, അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് പോകും.
1: ഹാപ്പി ആയിട്ട് പോകും.
0: എന്താ ചേട്ടൻ ചെയ്യുന്നത്?
1: ഞാനിപ്പോ പെയിന്റ് വർക്കർ കോൺട്രാക്ട് എടുത്തേക്കുവാ.
0: പെയിന്റ് വർക്കർ ആണ്, കോൺട്രാക്ട് ആണ്. ശരി, അപ്പൊ ജോലിയൊക്കെ എങ്ങനെ പോകും?
1: ജോലിയുണ്ട്, ദൈവം സഹായിച്ച് ഇതുവരെ ഒരു കുഴപ്പമില്ല.
0: ദൈവം സഹായിച്ച് ജോലിയുണ്ട്, കുഴപ്പമൊന്നുമില്ല അല്ലേ?
1: കുഴപ്പമില്ല.
0: അപ്പൊ എന്തുകൊണ്ട് ഈ പെയിന്റിന്റെ രംഗത്തേക്ക് ഇറങ്ങാൻ കാരണമായത്?
1: ഇരുപത്തി ഏഴ് മുപ്പത് വർഷം ഗൾഫിലായിരുന്നു. അവിടെ നിന്ന് പഠിച്ചെടുത്തിട്ട് നാട്ടിൽ വന്നപ്പോ 4 വർഷമായി പെയിന്റ് പണി തുടങ്ങിയിട്ട്.
0: 30 വർഷം ഗൾഫിലായിരുന്നു. ഗൾഫിൽ എവിടെയായിരുന്നു?
1: സൗദി അറേബ്യയിൽ. അല്ലാതെയില്ല,
0: സൗദിയിലായിരുന്നു. ഓക്കെ, നീണ്ട 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഗൾഫ് ജീവിതം. ശരി, അപ്പം എന്തുകൊണ്ട് അപ്പം നാട്ടിൽ തിരിച്ചു പോരുന്നത്?
1: നാട്ടിൽ അവിടെ സാമ്പത്തിക മാന്ദ്യമം വന്നു. പിന്നെ ഞാൻ പോണിച്ചേർന്ന് പുറത്തിറങ്ങി പഠിച്ചോണ്ടിരുന്നേ, അവന്റെ പൈസകൾ കൂടുതൽ വേണമെന്ന് പറഞ്ഞ് അന്നേരം എന്റെ മോടെ കല്യാണം കഴിഞ്ഞ മാനിയമ്മ വീടൊക്കെ വെച്ച് മക്കളൊക്കെ ഒരു നിലയിലായി മതിയാക്കി പോരുന്നു.
0: ഓക്കെ, മക്കളൊക്കെ ഒരു നിലയിൽ എത്തിച്ചപ്പോൾ നമുക്ക് ഇനി നിർത്തി പോരാന്ന് കരുതി അല്ലേ?
1: അതേ ഉള്ളു.
0: തീർച്ചയായിട്ടും ഒരുപാട് ചേട്ടന്മാർ ഇതാ ചെയ്യുന്നത്. കാരണം നോക്കുവാണെങ്കിൽ ഒരു പരിധി വരെ, ഒരു കാലം വരെ ഗൾഫിൽ കടന്ന് അവർ ഒരുപാട് കഷ്ടപ്പെടും. പിന്നെ മക്കളൊക്കെ ആയിന്ന്, അല്ലെങ്കിൽ മക്കളൊക്കെ സാമ്പത്തികമായിട്ട് ഓക്കെ ആയി, അല്ലെങ്കിൽ വീട് സ്റ്റേബിൾ ആയെന്ന് കരുതുമ്പോൾ തിരിച്ചു പോരും. ശരിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളങ്ങനത്തെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കാർ പുലമൺ ജംഗ്ഷനിലെത്തി. നമ്മുടെ വിജയൻ ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ആരും ഇങ്ങ് പോകേണ്ട, കേട്ടോടെ ഇരുന്നോളൂ റേഡിയോ 1T വിത്ത് മീ ആർ ജി ശ്രീശാന്ത്. ഗുണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBC സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746565440.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Ashraya FM 99.9 നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി നമ്മുടെ വിജയൻ ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടാ, ചേട്ടൻ പറഞ്ഞല്ലോ ഒരു 30 വർഷമായിട്ട് ഈ പ്രവാസി ജീവിതം അനുഭവിച്ചിരുന്നു അല്ലേ. അപ്പം നമ്മുടെ പ്രവാസികളോടൊക്കെ ചോദിക്കുമ്പോൾ ഞാനിപ്പോ റേഡിയോയിൽ ഒരുപാട് പ്രവാസികളെ പരിചയപ്പെടാറുണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഒരു മനുഷ്യൻ പ്രവാസി ജീവിതം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെ പോയാലും അവൻ ജീവിക്കും, ഏത് കുഴിയെ പോയി കടന്നാലും തിരിച്ച് കരകയറി വരും എന്നുള്ളത് ഒരു വലിയ വാസ്തവമാണത്. ചേട്ടൻ എന്താ തോന്നുന്നത്, ശരിയാണോ?
1: ഞാനൊക്കെ പോയപ്പോ 3 ദിവസം അവിടുത്തെ ചൂട് പൈപ്പ് വെള്ളം കുടിച്ച് കടന്നതാണ്. അന്ന് വലിയ മലയാളികളില്ല, നമ്മുടെ വീടിന്റെ കഷ്ടപ്പാട് ഓർത്ത് കളഞ്ഞിട്ട് വന്നില്ല. അത് എന്ന് പിടിച്ചു പറ്റിയത് ആദ്യത്തെ 2 വർഷം കഷ്ടപ്പെട്ടേ ഒക്കെ അതിൽ പിടിച്ചു നിന്ന് അപ്പനോ രക്ഷപ്പെടും, അതാണ് അതിന്റെ ഇത്.
0: തീർച്ചയാണ്, അപ്പൊ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച ഒരു ജീവിതമായിരുന്നു ഗൾഫ് ജീവിതം അല്ലേ.
1: എന്റെ കൂടെ ഞങ്ങൾ ആദ്യം ഒരു ബാച്ചിൽ 9 പേരായിരുന്നു പോയ, 8 പേരും കളഞ്ഞിട്ട് പോയിരുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ട് ഓർത്ത് കളഞ്ഞിട്ടില്ല. അങ്ങനെ കഷ്ടപ്പെട്ടാലും ദൈവം നല്ലൊരു ഇത് തന്നു.
0: തീർച്ചയായിട്ടും. അപ്പൊ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ച ജീവിതങ്ങളാണ് ഓരോ പ്രവാസിക്കും പറയാനുള്ളത് അല്ലേ.
1: തീർച്ചയായിട്ടും. ഓരോരുത്തരും ഓരോ എ സി കത്തിരിക്കാത്ത ചുമ്മാതാണ് ഇല്ലെന്ന് ഒരിക്കലും പറയാനൊക്കത്തില്ല, നമ്മളെടുത്ത് ആരും ഒന്നും പറയത്തില്ല.
0: ശരിയാ, തീർച്ചയായിട്ടും അല്ലേ. ഇപ്പൊ ഗൾഫ് എന്ന് പറഞ്ഞ് പോകുന്ന പല ആൾക്കാരും അവിടെ പോയിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ല കഠിനമായിരിക്കും അല്ലെ, കഷ്ടപ്പെടുകയായിരിക്കും. പക്ഷെ നാട്ടിൽ നോക്കുമ്പോൾ അവര് ഗൾഫാണ്, ഗൾഫ് എംപ്ലോയി ആണ്, ഗൾഫുകാരനാണ് അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു പ്രിവിലേജ് അവർക്ക് കിട്ടും. പക്ഷെ ഇതിന് പിന്നിലെ കഷ്ടപ്പാടും ഇതെന്താണ് അവിടുത്തെ യഥാർത്ഥ ചിത്രമെന്നും ഒരു മനുഷ്യരും നാട്ടിലിരിക്കുന്ന മനുഷ്യർ അറിയുന്നില്ല. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതുപോലെ കഷ്ടപ്പെട്ട ഒരുപാട് വ്യക്തികൾ ഇന്ന് ഗൾഫിലെ രാജാക്കന്മാരെ പോലെ ജീവിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വലിയ സത്യമാണ് കേട്ടോ. ആദ്യകാലങ്ങളിൽ ടെറസിൽ പോയി കിടന്ന് വെയില് കൊണ്ട് ജീവിച്ച മനുഷ്യർ ഇന്ന് ശതകോടീശ്വരന്മാരായ ചരിത്രം നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് അല്ലേ. അങ്ങനെയാണ് ഗൾഫ് എന്ന് പറഞ്ഞ ഒരുപാട് കഷ്ടപ്പാടുകളുടെ മണ്ണാണ്, ഒരുപാട് പ്രവാസികളുടെ കണ്ണീര് വീണ മണ്ണാണെന്ന് പറയാം അല്ലേ. സോ അപ്പൊ എന്തായാലും ചേട്ടാ ഇന്ന് പരിചയപ്പെടുന്നതിൽ സന്തോഷം, ജീവിതത്തിൽ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ. അപ്പൊ എന്തായാലും ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ശ്രീശാന്ത് ഓണാശ്രയ FM 99.9.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: കിടലൻ ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയം മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്.
3: ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
0: ഡിമോസ് ഫർണിച്ചർ പുലമൺ കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ പുലവൻ ജംഗ്ഷനിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്തൊരു ചേച്ചിയുണ്ട്. ചേച്ചി ഒന്ന് പരിചയപ്പെടാം. ചേച്ചി പേര് എങ്ങനെയാണ്?
1: കാർത്തിക.
0: കാർത്തിക, കാർത്തിക ചേച്ചി വീട് അടുത്ത് തന്നെയാണോ?
1: അടുത്താണ്.
0: ഓക്കെ, ശരി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഞാന്, മോള്, ഹസ്ബൻഡ്, അത്ത. അത്ത മീൻസ് മദറിനോ?
0: മദറിനോ. അത്താന്നാണോ വിളിക്കുന്നത്? മദറിനോ?
1: തമിഴില്ലേ? തമിഴാണ്.
0: ഓ, തമിഴാണ്. ശരി. അപ്പം നിങ്ങള് തമിഴ്നാടിന് ഇവിടെ താമസിക്കുകയാണോ?
1: അതെ, ഞാന് കൊച്ചിലെ തന്നെ ബിസിനസ് ഇവിടെ അച്ഛന്. അപ്പം ഫുൾ സെറ്റിൽഡ് കേരളത്താ.
0: ഓക്കെ, ശരി ശരി. അപ്പൊ റൂട്ട് തമിഴ്നാടാണ്?
1: ആ, നേറ്റീവ് തമിഴ്നാടാണ്.
0: ഓക്കെ, ശരി ശരി. അപ്പൊ കേരളം എങ്ങനെയുണ്ട്?
1: കേരളമാണ് എന്റെ നാട് പോലെയാണ്. നമ്മളൊരു വർഷത്തിൽ ഒരിക്കേ തമിഴ്നാട്ടിൽ പോകത്തുള്ളു. അതുകൊണ്ട് കേരളം ആണ് എന്റെ ഒരു നാട് പോലെയാണ് എനിക്ക്. പിന്നെ ബോത്ത്, പിന്നെ നേറ്റീവ് അവിടെ ആണ് തമിഴ്നാട്. സോ
0: ഓക്കെ, പഠിച്ചു വളർന്നൊക്കെ ഇവിടെയാണ്?
1: ആ, ഇവിടെയാണ്. ഇവിടെ.
0: ശരി ശരി. തമിഴ് അറിയോ? അപ്പൊ
1: അറിയാം. വീട്ടില് തമിഴാണ് സംസാരിക്കുന്നത്.
0: വീട്ടില് തമിഴാണ് സംസാരിക്കുന്നത്? ഓ, അടിപൊളി. ശരി, അത് അടിപൊളിയാണല്ലോ. നമ്മള് വീട്ടില് തമിഴ് പുറത്തിറങ്ങുമ്പോൾ മറ്റൊരു ഭാഷ. ഇതൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും ആഗ്രഹം ഉണ്ടോ? പക്ഷെ നടന്നിട്ടില്ല ഇതുവരെ. ശരി. അപ്പോഴേ ലൈഫൊക്കെ ഹാപ്പി ആയിട്ട് പോകും?
1: ഹാപ്പി, ഹാപ്പി. നല്ല ഹാപ്പി.
0: എന്താ ചെയ്യുന്നത് ഇപ്പോ?
1: ബിസിനസ്.
0: ബിസിനസ് ആണ്. ഓക്കെ, എന്റർപ്രണർ ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്?
1: അങ്ങനല്ല, ഫാദർ ബിസിനസ്സാ, അങ്ങനെ അത് അങ്ങനെ അങ്ങ് ബിസിനസ്സിലോട്ടാവുന്നു.
0: ഓക്കെ, നമ്മുടെ ബ്ലഡിൽ ബിസിനസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ആ ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങാൻ കരുതിയല്ലേ?
1: അതെ.
0: ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി. നമ്മുടെ എന്റർപ്രണർ ആയ കാർത്തിക ചേച്ചിയോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേച്ചിയോട് കുറച്ചധികം കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാനുണ്ട്. അപ്പൊ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നോളൂ റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി നമ്മുടെ കാർത്തിക ചേച്ചിയോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേച്ചിയോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാറുണ്ട്.
1: ശരി, ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇപ്പം ഒരുപാട് സ്ത്രീകൾ ഇപ്പം ബിസിനസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലേ? പക്ഷെ പലപ്പോഴും അവരുടെ ഒരു സാഹചര്യം മൂലമോ അല്ലെങ്കിൽ വീട്ടിലെ ആ ഒരു സപ്പോർട്ട് ഇല്ലായ്മ കാരണമൊക്കെ ഒരുപക്ഷെ ആ രംഗത്തേക്ക് ഇറങ്ങാൻ ഒരു മടി കാണിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അവർ കൊടുക്കാൻ പറയുന്ന ഒരു മെസ്സേജ് എന്താ ആസ് എൻ എന്റർപ്രണർ എന്ന രീതിയിൽ?
2: നിങ്ങളുടെ പോയിന്റ് വ്യക്തമായിട്ട് പറയുക, പിന്നെ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, പിന്നെ വീട്ടിലെ സപ്പോർട്ട് ഇച്ചിരി പാട് തന്നെയാണ്. ആദ്യം പോയിന്റ് വ്യക്തമായിട്ട് വെച്ചിട്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക.
1: തീർച്ചയായിട്ടും നമ്മുടെ ഐഡിയ എന്താണെന്ന് കൃത്യമായിട്ട് വീട്ടിൽ കൺവേ ചെയ്യുക അല്ലേ? എന്നിരുന്നാൽ മാത്രം നമുക്കത് മുൻപോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്ക് എത്രത്തോളം വിഷൻ ഉണ്ടെങ്കിലും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വീട്ടിൽ അവതരിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഒരു പക്ഷേ നമുക്ക് ആ സപ്പോർട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ ഒരു ലക്ഷ്യമില്ലാതെ നമ്മളൊരു ചെറിയ ബിസിനസ് ഐഡിയ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളെ സപ്പോർട്ട് ഇല്ലാതെ നമ്മൾ ഇത് ചെയ്യേണ്ട എന്ന് നമ്മൾ നേരത്തെ ഡിസ്കറേജ് ചെയ്തേക്കാം അല്ലേ?
2: അതെ അതെ.
1: ശരി, ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മൾ സംസാരിക്കുമ്പോൾ ചേച്ചിയുടെ കയ്യിൽ ഒരു കുട്ടിയുണ്ട്. കുട്ടി ഒരു അക്ഷരം വേണ്ടതല്ല, സന്തോഷം അല്ലേ? സാധാരണ കരയുന്ന കൂടുതലാണ് തോന്നുന്നു
2: അല്ല? ഇത് രാവിലെ ആയോണ്ട് ഇങ്ങനെ എന്താ നടക്കുന്നതെന്ന് അറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുക.
1: തീർച്ചയായിട്ടും. മകളുടെ പേരെന്താ?
2: ഐറ.
1: ഐറ അടിപൊളി പേരൊക്കെയാണല്ലോ. എത്ര വയസ്സായി?
2: ഒരു വയസ്സും 8 months.
1: 8 months. സംസാരിക്കോ?
2: മിണ്ടുന്നില്ല.
1: ശരി ശരി, ഓക്കെ ചേച്ചി. അപ്പൊ എന്നാലും ഇന്ന് പരിചയപ്പെടുന്ന സന്തോഷം ബിസിനസ് ഒക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ. ഓക്കെ ബെസ്റ്റോ.
2: ഓക്കെ താങ്ക് യു.
1: ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഈ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നീ ഇപ്പൊ പരിചയപ്പെട്ടത് ഓൺടർപ്രണർ ആയ കാർത്തിക ചേച്ചിയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പുറം ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ മെയ് 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിമോസ് ഫർണിച്ചർ പുലമൺ കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ പുലവൻ ജംഗ്ഷനിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത ഒരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: രാഹുൽ കൃഷ്ണ.
0: രാഹുൽ കൃഷ്ണ, രാഹുലെ വീടടുത്ത് തന്നെയാണോ?
1: വീടടുത്ത് തന്നെ.
0: ശരി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ അമ്മമേ, ഞാൻ മാത്രമേ ഉള്ളൂ.
0: ഓക്കെ, പേരൻസ് ഒക്കെ?
1: പേരൻസ് അമ്മ ബാംഗ്ലൂരില, അച്ഛൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്.
0: ഓക്കെ, ശരി. അപ്പൊ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
1: നന്നായിട്ട് പോകുന്നു.
0: നന്നായിട്ട് പോകുന്നുണ്ട്. മലയാളിയല്ലേ?
1: മലയാളി തന്നെ.
0: പക്ഷെ ഭാഷയിൽ കേൾക്കുമ്പോ ഒരു മലയാളിത്ത ഫീൽ ചെയ്യുന്നില്ല, എന്തുകൊണ്ടാ?
1: അത് ബിക്കോസ് പണ്ട് ഡൽഹി കൊൽക്കത്ത ഒക്കെ പഠിച്ചോണ്ട് പിന്നെ അതിന്റെ കുറച്ച് ഇതൊക്കെ വരും. പിന്നെ
0: തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് അവിടെ നിന്നെ ഒരു ഇൻഫ്ലുവൻസ് ആണല്ലേ.
1: അവിടെ ഒക്കെ നിൽക്കുമ്പോ കുറച്ച് നമുക്ക് വൈബ് ഒക്കെ വരും. അപ്പൊ അതുകൊണ്ട്.
0: ശരി ശരി, ഓക്കെ ശരി. അപ്പോഴേ അച്ഛനമ്മയൊക്കെ എന്താ ചെയ്യുന്നത്?
1: അമ്മ ആർമിയിലാ വർക്ക് ചെയ്യുന്നത്.
0: ഓക്കെ, ആർമിയിലാണ്. ശരി, അച്ഛനോ?
1: അച്ഛന് സിവിൽ എഞ്ചിനീയറാ, ബഹ്റൈനിലാ വർക്ക് ചെയ്യുന്നത്.
0: ഓക്കെ ശരി. അപ്പം നമ്മുടെ രാഹുൽ എന്താ ചെയ്യുന്നത്?
1: ഞാനിപ്പോ ഗ്രാഫിക് ഡിസൈനറാ.
0: ഗ്രാഫിക് ഡിസൈനർ ആണ്. ഓക്കെ, അപ്പം ജോലിയൊക്കെ എങ്ങനെ പോകുന്നു?
1: ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നു.
0: എന്തുകൊണ്ടാണ് ഈ ഫീൽഡിലേക്ക് വന്നത്?
1: ഞാൻ ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള പഠിക്കാനും താല്പര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഫീൽഡ് ചൂസ് ചെയ്തത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ജേർണലിസം ഒക്കെ പഠിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു ഫീൽഡിൽ തന്നെ നിൽക്കാന്ന് കരുതി. അപ്പൊ ആദ്യത്തെ ഒരു ഫീൽഡായി ഗ്രാഫിക് ഡിസൈനിങ് തന്നെ നോക്കാമെന്ന് കരുതി അല്ലേ. ശരി, അപ്പൊ എന്തായാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ജോലിയൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ, ജീവിതമൊക്കെ ഇതിനേക്കാൾ അടിപൊളിയായിട്ട് പോട്ടെ. സന്തോഷം എന്ന് പരിചയപ്പെടുത്തുക കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി. ഒരുപാട് പേര് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെട്ടത് ഗ്രാഫിക് ഡിസൈനറായ രാഹുലിനെയാണ് കേട്ടോ. ദീപ് പോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

കണ്ണിൽ ദയ കഞ്ചളം എന്നിനി കേഴണം നിന്നുടൽ പുടയണ വാക്കിൽ വാക്കിൽ പമറിന്റെ നോക്കിൽ എന്റെ കണ്ണിൽ ഈ ലോകം ഇതിങ്ങനെ പമ്പര ചുറ്റണം എന്റെ തീർപ്പിൽ പിടവെട്ടാണ് പണ്ടേ തടിക്കേടാണ് നിന്റെ ഒരുമ്പെട്ടാലും മൊത്തം പാട കത്തിത്തീരുന്ന തീ ഞാനേ നിന്നാളുന്ന തീ ഞാനേ നീ ചുമ്മാതെ

0: ഒപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
0: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്ക് പ്രസാദ.
1: പ്രസാദേട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
1: ആയിരം പരാമുത്തുണ്ടേ.
3: അനക്കെടുപ്പത് പൊന്നുണ്ട്, ആയിരം പരാമുത്തുണ്ടേ.
4: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90.
5: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: That's good.
1: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: മല്ലിയേ സന്തന മല്ലിയേ.

0: നാട്ടാർക്കൊപ്പം.
1: ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിമോസ് ഫർണിച്ചർ പുലമൻ കൊട്ടാരക്കര.
3: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ എഫ് എമ്മിൽ. ഇനി യാസിദ് കഫി.
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആറുകയാണ്. സോ ഇനിയുള്ള 2 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലിഷ്ടമുള്ള ഒരുപടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്പെഷ്യൽ റിക്വസ്റ്റുകൾ, ഡെഡിക്കേഷൻസ് എല്ലാം എന്നെ അറിയിക്കാം. സോ അതിനായിട്ട് ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ. ടു ദ നമ്പർ 0474-219090-0474-219-1-9-0-9-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0 2664-9090 9562-664-9090 9062-9090 So keep on listening. ആശ്രയ FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
2: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
1: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
2: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആൻഡ് ഉമ്മന്നൂർ.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ്, ഷാർജ എന്ന ഷാർജ ടു ഷാർജ എന്ന അടിപൊളി സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോളർ ഈസ് വെയ്റ്റിംഗ്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ. യെസ്, അപ്പോൾ എന്തായാലും കോൾ ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വാട്സപ്പിൽ നമുക്കൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഐശ്വര്യയാണ് കേട്ടോ. ഹലോ ആശ്രയ, ഞാൻ പാലയിൽ നിന്നും ഐശ്വര്യ. അനുഗ്രഹയും ആൻഡ് പവിഴമല്ലി എന്ന പാട്ട് എനിക്ക് വെച്ചു തരുമോ? എല്ലാവർക്കും വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ഐശ്വര്യയും അനുഗ്രഹയും പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഐശ്വര്യയ്ക്കും അനുഗ്രഹയ്ക്കും വേണ്ടി ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ അതൊരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കാണ് കേട്ടോ. വിവേകാണ് ഈ ഒരു പാട്ടിൻ്റെ ലിറിക്സ് എടുത്തത്. ആൻഡ് ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സായി അഭയങ്കറാണ്. ആൻഡ് ഓൾസോ സായി അഭയങ്കറും ശ്രുതി ഹാസനും ചേർന്നാണ് ഈ ഒരു അടിപൊളി ട്രെൻഡിങ് വൈറൽ സോങ് പാടിയിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് കപ്പിൾസൊക്കെ റീൽസ് ചെയ്യാൻ വേണ്ടി ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട്. നിലവിൽ നല്ല ട്രെൻഡിംഗ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ ഐശ്വര്യയ്ക്കും അനുഗ്രഹയ്ക്കും വേണ്ടി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രണവാണ് കേട്ടോ. ഹായ് ശ്രീ, എനിക്കിന്ന് മിന്നൽ വള എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ പ്രണവ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പ്രണവിന് വേണ്ടിയും ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നരിവേട്ട എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്രതിൻ്റെ വരികൾക്ക് ജേക്സ് ബിജോ ഈണം നൽകി നമ്മുടെ സിതാര കൃഷ്ണകുമാറും സി ശ്രീറാമും ചേർന്ന് പാടിയ ഒരു അടിപൊളി റൊമാൻറ്റിക് പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474-291-9090-0474-291-9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490906 9562-6694-909090. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ വളകം. കിടലും ഓഫറുകളുമായി ഡിവോഴ്സ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് നരിവേട്ട എന്ന സിനിമയിലെ ഒരു അടിപൊളി പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഹലോ
0: ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: നമസ്കാരം, ശ്രീശാന്തയുടെ പുത്തൂർ നിന്ന് അജയമണി.
0: അജയമണി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷത്തിന്റെ കാര്യമൊന്നും പറയണ്ട ശ്രീശാന്തേ.
0: എന്നാ പറ്റി?
1: നിങ്ങളെ ഈ ഫോണിൽ കുത്തി കുത്തി കുത്തി അവസാനം പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു, ആംബുലൻസിന്റെ അടുത്ത് ചെല്ലുന്നു, ഫയർഫോഴ്സിന്റെ അടുത്ത് പെട്ടെന്ന് കുത്തുന്നയാ.
0: ആഹാ, അടിപൊളി. നോക്കിയും കണ്ടൊക്കെ വിളിക്കാട്ടോ. നോക്കിയും കണ്ടൊക്കെ വിളിക്കാനെന്ന്.
1: കോള് കട്ടായി കഴിഞ്ഞപ്പോ കാണാൻ 108 എന്ന് എനിക്ക് വിളിച്ചിരുന്നു.
0: ഞാൻ
1: അതിപ്പോ കോള് വന്നെന്ന് ഏത് സ്ഥലമാണെന്ന്.
0: ചെറിയൊരു പാട്ട് കേൾക്കാൻ വേണ്ടി വിളിച്ചെന്ന് പറഞ്ഞ എന്താ
1: അങ്ങോട്ട്?
0: എന്റെ ദൈവമേ,
1: ശരി ശരി,
0: മനസ്സിലായി മനസ്സിലായി.
1: കാരണം നമുക്ക് ടച്ച് അല്ല, മറ്റേ
0: ആണ്, മനസ്സിലായി.
1: അപ്പൊ അതുകൊണ്ട് കട്ട പെട്ടെന്ന് പെട്ടെന്ന് കുത്തുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ തിരിയുവാണ്.
0: ഞങ്ങള് സ്റ്റേഷനിൽ വരേണ്ടി വരുമോ?
1: അതെന്തായാലും.
0: ശരി ശരി, ഓക്കെ. അപ്പോഴേ സുഖമായിട്ടിരിക്കുന്നു ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ വീട്ടിലൊക്കെ
1: എല്ലാവർക്കും സുഖമില്ലയോ?
0: ഇവിടെ എല്ലാവർക്കും പരമ സുഖമാണ്. അവിടെയോ
1: പാട്ട് സെലക്ട് ചെയ്യുന്ന ആ പയ്യന്റെ അന്വേഷണം പറഞ്ഞേ?
0: പറഞ്ഞേക്കാലോ, അസറോടെ കേട്ടോണ്ടിരിക്കാണ്. ശരി ശരി, അപ്പോഴേ ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: ഇന്ന് നമ്മുടെ ഷാജഗനാത്തെ ഒരു പാട്ടാ, നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ഷാജഗനാത്തെ ഒരു പാട്ട്.
0: അതെ, സർക്ക് വെച്ചിരിക്കണോ?
1: സർക്ക് വെച്ചിരിക്കെ, ഇറക്കി വെച്ചിരിക്കെ, മുളകും പോട്ട് വറുത്ത കോഴി പൊറിച്ച് വെച്ചിരിക്കെ.
0: അടിപൊളി. ശരി, ഓക്കെ, ആ പാട്ടിന് വെച്ചേരാ. ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ടിന്?
1: ഉണ്ട്.
0: ആർക്ക് വേണ്ടിയാ?
1: നിങ്ങൾക്ക് രണ്ടുപേർക്കും. ഇപ്പൊ കേട്ടോണ്ടിരുന്നില്ലയോ?
0: അസറിനാണോ? ഓക്കെ, അസർ ഞങ്ങളുടെ ബ്രോഡ്കാസ്റ്റിംഗ് എഞ്ചിനീയർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അസറിനും എനിക്കും വേണ്ടിയാ പാട്ടല്ലേ? ഓക്കെ ശരി, ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേട്ടാ, താങ്ക് യു സോ മച്ച്.
1: പറഞ്ഞേ,
0: തീർച്ചയായിട്ടും പറഞ്ഞേക്കാം കേട്ടോ. വീണ്ടും വിളിക്കാം. താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ അജയമണി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് സർക്ക് വെച്ചൊരുക്ക എന്ന മനോഹരമായ തമിഴ് പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഷാജഹാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ വൈരമുത്തുവിന്റെ വരികൾക്ക് മണിശർമ്മ ഈണം നൽകി ശങ്കർ മഹാദേവനും രാധികയും ചേർന്ന് പാടിയ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്നാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എഴുതിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ദക്ഷിണയാണ് കേട്ടോ. ഹായ് ഹായ് ആശ്രയ എഫ് എം, എനിക്ക് ഹരിചന്ദന മലരലെ മധുവായ എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ ദക്ഷിണ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ദക്ഷിണയ്ക്ക് വേണ്ടി ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 1999 റിലീസായ കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയ്ക്ക് വേണ്ടി കാവാല നാരമ്പടിക്ക സാറിൻ്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സാർ ഈണം നൽകി നമ്മുടെ എം ജി ശ്രീകുമാർ സാർ പാടിയ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്നാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ ബാക്ക് ടു ബാക്ക് ആയി. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474290970974219909. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490909562669. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഹരിചന്ദന മലരിലെ മകുവായി ഹരമിളകും മൃഗമദലയമായി
1: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
3: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
4: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട്. ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്താണത്, ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സാപ്പിൽ എനിക്കൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അനുഷയാണ് കേട്ടോ. ഹായ് ആശ്രയ എഫ് എം 90, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ അനുഷ ബുഹാരി ഫ്രം കൊട്ടാരക്കര. എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി എത്രയോ ജന്മമായി എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് നമ്മുടെ അനുഷ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ അനുഷയ്ക്ക് വേണ്ടി ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ സമ്മറിൻ ബദൽഹേം എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ വരികൾക്ക് വിദ്യാജി ഈണം നൽകി ശ്രീനിവാസും സുജാജിഷിയും ചേർന്ന് പാടിയൊരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. ഈ പാട്ട് കേൾക്കാം. അപ്പോൾ കാസറ്റ് കഫേയിലൂടെ എൻ്റെ ഈ ഒരു പാട്ടിനെ പറ്റി പറയുമ്പോഴേ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, നമ്മൾ പ്രണയം കൊണ്ട് എഴുതിയ ഒരു പാട്ടെന്ന് തോന്നിയപ്പോൾ അല്ലേ. ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പ്രണയം നിറയുന്നുള്ളതും എൻ്റെ ഈ ഒരു പാട്ടിനെ പറ്റി ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴേ യൂട്യൂബിൽ അതിൻ്റെ താഴെ കമൻസിലാക്കുന്ന ഒരുപാട് വേർഡ്സ് എൻ്റെ ഹൃദയത്തെ തട്ടി കേട്ടോ. അതായത് ഒരാൾ പറഞ്ഞിരിക്കുകയാണ്, വർഷം തോറും വർഷങ്ങൾ കഴിയുന്തോറും വീര്യം കൂടുന്നൊരു പാട്ട്. എത്ര സത്യമാണല്ലേ. ഒരുപാട് വർഷങ്ങളായിട്ട് പ്രണയം എന്ന വാക്കിന് പര്യായമായൊരു പാട്ടാണ് എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു ഈ പാട്ടല്ലേ. ആൻഡ് മറ്റാൾ പറഞ്ഞിരിക്കുകയാണ്, ഗിരീഷ് സാർ അങ്ങേപോലെയുള്ള ഗാനരചയിതാവ് മൺമറിഞ്ഞു പോയത് മുതൽ ഇതുപോലെയുള്ള ജീവനുള്ള ഗാനങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ അങ്ങ് പോയോ എന്നൊരു സംശയം, ആ സംശയം എനിക്കുണ്ട്. ഒരുപാട് നല്ല എന്താണ് നമ്മുടെ കാലാതീതമായ വരികളെന്ന് പറയാമല്ലേ, അത്രത്തോളം മനോഹരമായ വരികളായിരുന്നു ഗിരീഷ് സാറിൻ്റെ. അപ്പം ഈ ഒരു പാട്ടിൻ്റെ ലിറിസിസ്റ്റ് എന്ന് പറയുന്നത് ഗിരീഷ് പുത്തഞ്ചേരി സാറാണ്. അപ്പോൾ എന്തായാലും സാറിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ആ പാട്ടുകളും അല്ലെങ്കിൽ നല്ല വരികളങ്ങ് പോയിട്ടുണ്ടോ എന്ന് കേട്ടോ. അപ്പോൾ അത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്ന ഒരു പാട്ടാണ് ഈ എത്രയോ ജന്മമായ എന്ന പാട്ട്. അപ്പോൾ എന്നാലും ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ അനുഷയ്ക്ക് വേണ്ടി കാസറ്റ് കഫേയിലൂടെ ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 04 7 4 2 9 1 9 0

0490-04-749-1990 ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526-49090 9526-69690. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: കരം വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇന്നുണ്ടായേക്കും. മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. തമിഴ്നാട് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പശ്ചിമേഷ്യൻ ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ. സ്വർണവില കുതിച്ചുയരുന്നു, പവന് 10,200 രൂപയുടെ വർധന. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ നാളെ തുടക്കം. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇന്നുണ്ടായേക്കും. ഇത് സംബന്ധിച്ച ചർച്ചകൾ ന്യൂഡൽഹിയിൽ അവസാനഘട്ടത്തിലാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും പരിഗണനയിലുള്ളത്. MLA നിന്നും അഭിപ്രായം ആരാഞ്ഞശേഷം 3 നേതാക്കളുമായും ഹൈക്കമാൻഡ് ചർച്ച നടത്തിയിരുന്നു. KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായവും ഹൈക്കമാൻഡ് ഇന്നലെ ചോദിച്ചറിഞ്ഞു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ചർച്ചയിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി യോഗശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ തീരുമാനം വന്നശേഷം മറ്റു കാര്യങ്ങൾ നിശ്ചയിക്കാൻ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ചുമതലപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ സോണിയാഗാന്ധി മുസ്ലിം ലീഗുമായി സംസാരിച്ചിട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു. ലീഗിന്റെ മന്ത്രിസ്ഥാനങ്ങളിലേക്ക് PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, KM ഷാജി, N ശംസുദ്ദീൻ എന്നിവരുടെ പേരുകൾക്ക് മുൻഗണന ലഭിക്കുന്നതായാണ് സൂചനകൾ. 5 മന്ത്രിസ്ഥാനം ലഭിക്കുകയാണെങ്കിൽ AKM അഷ്റഫിനെ പരിഗണിക്കാനാണ് സാധ്യത. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. വോട്ടെടുപ്പിൽ 144 MLA വിജയിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 22 പേർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. DMK അംഗങ്ങൾ സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി AINRC നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക് നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ K കൈലാഷ് നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
2: ரங்கசாமி கடவுளின் பெயரால் உறுதி கூறுதாவது நான் நேர்முகமாகவோ அல்லது மறைமுகமாகவோ ஒருவருக்கோ அல்லது பலருக்கோ இந்திய ஒன்றியத்தின் புதுச்சேரி ஆட்சி பரப்பின் முதலமைச்சர் என்ற முறையில் என் கவனத்திற்கு கொண்டுவரப்படும் அல்லது எனக்கு தெரியவரும் எந்த செய்தியையும் மேற்கூறிய முதலமைச்சர் என்ற வகையில் என்னுடைய கடமைகளை முறையாக ஆற்றுவதற்கு தேவைப்பட்டவரன்றி தெரிவிக்கவோ அல்லது வெளிப்படுத்தவோ மாட்டேன்.
1: 5 തവണയാണ് എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. 30 നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം നിലനിർത്തിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാൻ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. SPG മാനദണ്ഡപ്രകാരമുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് നടപടി. പ്രതിസന്ധിയെ മറികടക്കുന്നതിനായി ഇറക്കുമതി ഇന്ധനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കണമെന്നതടക്കമുള്ള പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥനയ്ക്ക് അനുസൃതമായാണ് ഈ നീക്കം. വാഹനവ്യൂഹത്തിൽ സാധ്യമായ രീതിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടുത്താനും പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വാഹനവ്യൂഹത്തിന്റെ വലുപ്പം പകുതിയായി കുറച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഡൽഹി മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും MLA അടക്കമുള്ള ജനപ്രതിനിധികളും ഔദ്യോഗിക വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിന് നടപടികൾ പ്രഖ്യാപിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അകമ്പടി വാഹനങ്ങളുടെ എണ്ണം പകുതിയായി കുറയ്ക്കാൻ ഉത്തരവിട്ടു. മെട്രോ സർവീസുകൾ, പൊതുഗതാഗതം എന്നിവയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനും നിർദ്ദേശമുണ്ട്. സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സ്വർണത്തിനും വെള്ളിക്കുമുള്ള തീരുവ 6-ൽ നിന്ന് 15% പ്ലാറ്റിനത്തിന്റേത് 15.4% വർദ്ധിപ്പിച്ചത്. പുതുക്കിയ തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ വിദേശ നാണയ വിനിമയം കുറയ്ക്കുന്നതിനായി സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു. തീരുവ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ സംസ്ഥാനത്ത് സ്വർണവില കുതിച്ചുയർന്നു. പവന് 10,200 രൂപ വർദ്ധിച്ച് 1,23,120 രൂപയും ഗ്രാമിന് 15,390 രൂപയുമാണ് ഇന്നത്തെ വില. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: നീറ്റ് യുജി പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ സിബിഐ അന്വേഷണം ആരംഭിച്ചു. കേസിൽ രാജസ്ഥാൻ പോലീസ് 15 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ക്രമക്കേടിന്റെ സൂത്രധാരനെന്ന് കരുതുന്ന മനീഷ് എന്നയാളെ ഇന്നലെ ജയ്പൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ചോദ്യപേപ്പർ വാങ്ങിയെന്ന് സംശയിക്കുന്ന ശുഭം ഖൈനാർ എന്ന വിദ്യാർത്ഥിയെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായെന്ന ആരോപണത്തെ തുടർന്ന് മെയ് 3 നടന്ന നീറ്റ് യുജി പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്നലെ റദ്ദാക്കിയിരുന്നു. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 2 ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. വിശദാംശങ്ങളിലേക്ക്.
4: ബ്രിക്സ് അംഗരാജ്യങ്ങളിലെയും പങ്കാളിത്ത രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാരും പ്രതിനിധി സംഘത്തലവന്മാരും സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബ്രിക്സ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളായിരിക്കും ചർച്ച ചെയ്യുക. യോഗത്തിന് മുന്നോടിയായി ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരേസ് മെക്കീനയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് ചർച്ച നടത്തി. വിപണി വൈവിധ്യവൽക്കരണം, മുൻഗണനാ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കൽ എന്നിവയ്ക്കായി ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച നടന്നു. ഇന്ന് ദക്ഷിണാഫ്രിക്ക, ബ്രസീൽ, റഷ്യ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനത്തിന് മറ്റന്നാൾ തുടക്കം. യുഎഇ, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ 2 നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് 8 സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. കൈലാസ് മാനസരോവർ തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഈ മാസം 19 മുൻപ് അപേക്ഷിക്കണമെന്ന് വിദേശകാര്യമന്ത്രാലയം അഭ്യർത്ഥിച്ചു. അപേക്ഷകർക്ക് കൂടുതൽ വിവരങ്ങൾക്കായി ഔദ്യോഗിക വെബ്സൈറ്റായ KMY.gov.in സന്ദർശിക്കാം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. റായ്പൂരിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. ഇന്നലെ നടന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ 1. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 269 ഉയർന്ന് 74,828 നിഫ്റ്റി 99 കൂടി 23,479 വ്യാപാരം തുടരുന്നു. രാജ്യത്ത് ഈ ആഴ്ച അവസാനത്തോടെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവയുടെ ചില ഭാഗങ്ങളിൽ കാലവർഷം എത്താൻ അനുകൂല സാഹചര്യമുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗം വ്യക്തമാക്കിയത്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം 24 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തമാകാനും സാധ്യതയുണ്ട്. കേരളത്തിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. രാജസ്ഥാനിൽ ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഗുജറാത്ത്, മഹാരാഷ്ട്ര, പശ്ചിമ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 3 ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ചൈനയിലെത്തും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായിരിക്കും ചർച്ചയിൽ മുൻഗണന. 2017 ശേഷം ആദ്യമായാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചൈന സന്ദർശിക്കുന്നത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുഎഇ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സംഭവ വികാസങ്ങളുടെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളും പരിഹാര മാർഗ്ഗങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. യുഎഇ യുഎസ് ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികളെക്കുറിച്ചും ചർച്ച നടന്നു. ജമ്മുകശ്മീരിൽ പൂഞ്ച് ജില്ലയിലെ നിയന്ത്രണ രേഖയിൽ ഇന്നലെയുണ്ടായ നുഴഞ്ഞുകയറ്റ ശ്രമം ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തി. നടപടിക്കിടെ ഒരു ഭീകരനെ സൈന്യം വധിച്ചു. പ്രതിരോധ സേനയിലെ സേവന കാലാവധി പൂർത്തിയാക്കിയ അഗ്നിവീരുകൾക്ക് സർക്കാർ ജോലികളിൽ സംവരണം നൽകുന്നതിനായി പ്രത്യേക നയം രൂപീകരിക്കാൻ തീരുമാനിച്ച് പഞ്ചാബ് സർക്കാർ. ഇതിനുള്ള രൂപരേഖയും ചട്ടങ്ങളും അന്തിമമാക്കുന്നതിനായി മുതിർന്ന സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഉന്നതതല സമിതിക്കും രൂപം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇന്നുണ്ടായേക്കും. മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. തമിഴ്നാട് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പശ്ചിമേഷ്യൻ ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ. സ്വർണവില കുതിച്ചുയർന്നു. പവന് 10,200 രൂപയുടെ വർദ്ധന. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ നാളെ തുടക്കം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പൊ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ 1 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനിയുള്ള 1 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള ഒരുപടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ സമയത്തേ വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ചിന്നു ചേച്ചിയാണ് കേട്ടോ. ഹായ് ശ്രീശാന്ത്, ഞാൻ ചിന്നു. ഇന്ന് എനിക്ക് ഹുദാ ഓ ഹുദാ എന്ന പാട്ട് വെച്ച് തരുമോ? ഇതെൻ്റെ ഹസ്ബൻഡ് ഉദയകുമാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ ചിന്നു ചേച്ചി മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ചിന്നു ചേച്ചിയുടെ ഹസ്ബൻഡിന് വേണ്ടി ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ മിസ്റ്റർ ഫ്ലോർദ സിനിമയ്ക്ക് വേണ്ടി ഹരിനടൻ്റെ വരികൾക്ക് ഗോപി സുന്ദർ ഈണം നൽകി നമ്മുടെ ശങ്കർ മഹാദേവൻ സാർ പാടിയ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കേൾക്കാം ഈ പാട്ട് ആർക്കു വേണ്ടി? നമ്മുടെ ചിന്നു ചേച്ചിയുടെ ഹസ്ബൻഡ് ഉദയകുമാർ ഷേറിന് വേണ്ടി കാസറ്റ് കഫയിലൂടെ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേ വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എനിക്ക് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മാധവാണ് കേട്ടോ. ഹായ് ശ്രീചേട്ടാ, എനിക്കിന്ന് സുൽത്താൻ എന്ന പാട്ട് വെച്ച് തരുമോ? ആഴ 3 ഇതെൻ്റെ ഫാമിലിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ മാധവ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം മാധവിൻ്റെ ഫാമിലിക്ക് വേണ്ടി ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫയിൽ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ആഴ് 3 എന്ന സിനിമയ്ക്ക് വേണ്ടി മനു മജിത്തിൻ്റെ വരികൾക്ക് ഷാൻ റഹ്മാൻ ഈണം നൽകി നമ്മുടെ അനില രാജീവ് പാടിയ ഒരു അടിപൊളി ട്രെൻഡിങ് സോങ് ആണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ 2 പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474-291-9090-9074-2919-9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490906 9526-9690-9090. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ്, ശങ്കർ മഹാദേവൻ പാടിയൊരു അടിപൊളി പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്താണെന്ന്, ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, നമസ്കാരം, ഞാൻ രാംജിയാണ്.
0: രാംജി, എന്തൊക്കെയുണ്ട് വിശേഷം?
1: സുഖമായിട്ടിരിക്കുന്നു.
0: സുഖമായിട്ടിരിക്കുന്നു. ശരി, ഭക്ഷണം കഴിക്കാൻ സമയമായോ? കുറച്ചുകൂടെ കഴിയും അല്ലേ? ഓക്കെ, അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടാണ്, സന്തോഷമാണ് ലൈഫിൽ, ഹാപ്പി ആയിട്ട് പോകുന്നു. ഓക്കെ, അപ്പോഴേ ഇന്ന് ഏത് പാട്ടാ
1: കേൾക്കേണ്ടത്?
0: നീലാംബുജങ്ങൾ വിടർന്നു എന്ന പാട്ടല്ലേ? ഓക്കെ, നമ്മുടെ കമൽ സാറൊക്കെ അഭിനയിച്ച സിനിമയല്ലേ? ഓക്കെ, ആ സിനിമയിലെ ആ പാട്ട് കേൾക്കണം അല്ലേ? ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ടിന്?
1: കേൾക്കുന്ന എല്ലാവർക്കും പിന്നെ ശ്രീശാന്തനും,
0: താങ്ക് യു
1: എല്ലാവർക്കും, നിങ്ങളുടെ ഹെഡ്ഫോണിലെ എല്ലാവർക്കും.
0: ഓക്കെ,
1: പിന്നെ അനുപ്രിയ.
0: ഓക്കെ, അനുപ്രിയ കൊച്ചുമകളാണല്ലേ?
1: അതെ അതെ.
0: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്, പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, വീണ്ടും വിളിക്കുക. താങ്ക് യു ഫോർ കോളിംഗ് ചേട്ടാ. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ രാംജി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ടെന്ന് പറയുന്നത് നീലാംബുജങ്ങൾ വിടർന്നു എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, സത്യവാൻ സാവിത്രി എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ വരികൾക്ക് ദേവരാജൻ മാസ്റ്റർ ഈണം നൽകി നമ്മുടെ സ്വന്തം ദാസേട്ടൻ പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്നാൽ ഈ പാട്ട് കേൾക്കാം നമ്മുടെ കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സലൂഷ് ആണ് കേട്ടോ. ഹായ്, ഞാൻ സലൂഷ് ഫ്രം കൊട്ടാരക്കര, അമ്പലപ്പുറം. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഇതേ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ശരത്തണ്ണനും ബിന്ദു ആൻറ്റിക്കും കോഹിനൂർ മൂവിയിലെ ഹേമന്തവൻ കൈക്കുമ്പിൽ നിന്ന് പാട്ട് വെച്ച് തരുമോ എന്നാണ് നമ്മുടെ സലൂഷ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന, തൊട്ടപ്പുറത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ബിന്ദു ആൻറ്റിക്കും ശരത്തണ്ണനും വേണ്ടി ഈ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, കോഹിനൂർ എന്ന സിനിമയ്ക്ക് വേണ്ടി ഹരിനാരായണൻ്റെ വരികൾക്ക് രാഹുൽ രാജിൻ്റെ ഈണത്തിൽ വിജയ് യേശുദാസ് പാടിയ ഒരു അടിപൊളി പാട്ടാണ്, റൊമാൻറ്റിക് പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474290974 279190909. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490909562669409090. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: ഗ്യാസ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഹോം കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജു ശ്രീശാന്താണ്. അപ്പോൾ എല്ലാവരുടെ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കോളർ ഈസ് വെയിറ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ശ്രീശാന്ത, ഇത് കോട്ടമുള്ളിൽ നിന്ന് മോഹൻ ബി വർക്കിയാണ് സംസാരിക്കുന്നത്.
0: മോഹൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഒരു ലെവലിൽ അങ്ങ് പോകുന്നു.
0: ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നല്ലേ?
1: ആ
0: ഓക്കെ. ഇതെന്താ പരിപാടി?
1: ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇപ്പൊ കുറച്ചാളുകൊണ്ട് പരിപാടിയൊന്നുമില്ല.
0: ഒന്നുമില്ല, റെസ്റ്റ് ആണ്.
1: രാഷ്ട്രീയക്കാർ വരുമ്പോ പറയും, കാര്യങ്ങൾ പറയും, ഇങ്ങനൊക്കെ നിന്നങ്ങ്
0: പോകും. മനസ്സിലായി. ശരി, അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഇപ്പൊ ഉള്ളത് എന്റെ വൈഫും എന്റെ കൊച്ചുമോളുവേ ഉള്ളൂ.
0: ഓക്കെ, എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു?
1: ആ, എല്ലാരും ദൈവാനുഗ്രഹം കൊണ്ട് ഹാപ്പി ആയിട്ട് പോകുന്നു മുന്നോട്ട്.
0: എന്നും അതുപോലെ പോകാൻ സാധിക്കട്ടെ. ശരി, അപ്പൊ ഇനി ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: ഇത് കൃഷ്ണയിലെ മൈനാകം എന്നുള്ള പാട്ട്.
0: മൈനാകം കടലിൽ നിന്നുയരുന്നു, ശിരകുള്ള മേഘങ്ങളായി ശിശിരങ്ങൾ തിരയുന്നു. അതാണോ?
1: അതെ, അത് തന്നെ ശ്രീശാന്ത്.
0: ഓക്കെ, എനിക്കും ഫേവറേറ്റ്, എനിക്കും ഫേവറേറ്റ് ആ ഒരു പാട്ടാണ്.
1: അതെ, എനിക്കും അതാ നല്ല പാട്ടാണ്. ജാനകിമ്മ പാടുന്ന പാട്ടെല്ലാം നല്ല പാട്ടാണ്.
0: തീർച്ചയായിട്ടും സംഗീത സരസ്വതി പാടിയ പാട്ട് പിന്നെ ഏതുണ്ട് മോശം അല്ലേ? ശരി ശരി, അപ്പൊ എന്തായാലും ഈ പാട്ട് ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ ഗീതാദേവി എന്ന് പറയുന്ന ആൾക്ക് വേണ്ടി.
0: ഗീതാദേവിക്ക് വേണ്ടിയാണ്?
1: അതെ.
0: ശരി, ഉറപ്പായിട്ട് വെച്ചു കൊടുക്കാം
1: കേട്ടോ.
0: ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേട്ടാ. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ മോഹൻ ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് മൈനാകം എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 1981 റിലീസായ തൃഷ്ണ എന്ന സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാം സാർ ഈണം നൽകി സംഗീത സരസ്വതി ജാനകിയമ്മ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ കാസറ്റ് കഫയിലൂടെ ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനീഷാണ് കേട്ടോ. ഹായ് ശ്രീശാന്ത്, എനിക്കൊരു സോങ് വേണം. ആര്യ മൂവിയിലെ ഏതോ പ്രിയ രാഗം മൂളി ഞാൻ എന്ന പാട്ടാണ്. കവിതയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ മനീഷ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും മനീഷ് ഏട്ടൻ്റെ കവിതയ്ക്ക് വേണ്ടി ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ആര്യ എന്ന സിനിമയ്ക്ക് വേണ്ടി രാജീവ് ആലുങ്കലിൻ്റെ വരികൾക്ക് ദേവിശ്രീ പ്രസാദ് ഈണം നൽകി നമ്മുടെ സ്വന്തം മധു ബാലകൃഷ്ണൻ പാടിയ ഒരു അടിപൊളി റൊമാൻറ്റിക് പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം കാസറ്റ് കഫയിലൂടെ ബാക്ക് ടു ബാക്ക് ആയി. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474-291-9090-0974-2919-0 അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 952-664-9090 952-664-9090. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് ജാനകിയമ്മ പാടിയ ഒരു അടിപൊളി പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോൾ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഹലോ
0: ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ഇഷാന്ത്. ഇഷാന്ത്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. എന്താ പരിപാടി? ഇന്ന് ഒന്നുമില്ല, ചുമ്മാ ഇരിക്കുക. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഓക്കെ, വലിയ ഫാമിലി ആണല്ലോ അല്ലേ? ശരി ശരി. ചേട്ടൻ എന്താ ചെയ്യുന്നേ? ഓക്കെ, അപ്പൊ ഇഷാന്ത് എന്താ ചെയ്യുന്നേ? എട്ടാം ക്ലാസ്സിലാണ്. ഓക്കെ, ഇപ്പൊ എട്ടി കേറിയതുള്ളത്. ഇനി
1: എട്ടിലോട്ടോ?
0: ഇനി എട്ടിലോട്ടാണല്ലേ. ശരി ശരി. അപ്പം എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ? കൊള്ളാം. ഒറ്റ വാക്കി നിർത്തിയല്ലേ, കൊള്ളാം. അടുത്ത് കഴിഞ്ഞ വർഷം എക്സാം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അതിലെന്തോ ഒരു കുഴപ്പമില്ലേ? എന്തോ ഒരു കുഴപ്പമുണ്ടല്ലേ? ഇല്ല, ഒരു കുഴപ്പമില്ല. ഞാനോട് ഇനി കുഴപ്പം ഉണ്ടാക്കാറുണ്ട്. അതി ശരി. ഏത് സബ്ജക്റ്റ് ഏറ്റവും ഇഷ്ടം? ഓക്കെ, ബേസിക് സയൻസ് ആണോ? അതെന്തുകൊണ്ടാ ബേസിക് സയൻസ് ഇത്ര ഇഷ്ടം? ഓക്കെ, ഒരുപാട് എക്സ്പെരിമെന്റ്സ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണല്ലേ. ഓക്കെ, അപ്പൊ ഭാവിയിൽ വല്ല ശാസ്ത്രജ്ഞാവാൻ നല്ല തയ്യാറെടുപ്പുണ്ടോ? ഉണ്ട്. ഇല്ല, ഉണ്ട്. ഏതാ ഞാൻ ഉറപ്പിക്കേണ്ടത്? ഉണ്ട്. ഏറ്റവും വലിയ ആഗ്രഹം എന്താ പറഞ്ഞേ? കേൾക്കട്ടെ. ജോലി. എന്താ എന്താവാൻ ആഗ്രഹം? ISRO പോണം. ഓ, അടിപൊളി. ഓക്കെ, ചുമ്മാ അതല്ല, ബേസിക് സയൻസ് ഒക്കെ ഇപ്പോഴും ഇഷ്ടമല്ലേ. അപ്പൊ ഭാവിയിൽ ഒരു ശാസ്ത്രജ്ഞയായി മാറും അല്ലേ? ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഓക്കെ, ആഗ്രഹം പോലെ ഒരു ശാസ്ത്രജ്ഞനാവാൻ സാധിക്കട്ടെ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ
1: കേൾക്കേണ്ടത്?
0: പൊട്ടുകുത്തൊടി പുടവശുത്തൊടിയാണോ? ഈ പാട്ട് ഡെഡിക്കേഷൻ ഉണ്ടോ? ഓക്കെ, എന്തുകൊണ്ട് ഈ പാട്ട് പറഞ്ഞത് ഇഷ്ടം? ഈ പാട്ട് ഇത്ര ഇഷ്ടം?
1: കേട്ടിട്ടുണ്ട്.
0: അതുകൊണ്ട് ഒന്ന് കേൾക്കാന്ന് കരുതി ഇപ്പോഴും അല്ലേ? ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ഡെഡിക്കേഷൻ ആർക്ക് വേണ്ടിയാണ്? ചേട്ടൻ എന്ന് പറയുമ്പോ പേര് പറഞ്ഞോ. ഇഷാന് വേണ്ടിയാണല്ലേ? ഓക്കെ, അപ്പൊ ഇഷാന്ത്, ഇഷാൻ ചേട്ടനായ ഇഷാന് വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പൊ എനിക്കില്ലേ പാട്ട്? എനിക്കില്ലേ പാട്ട്? ശരി ശരി. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ച സന്തോഷം. വീണ്ടും വിളിക്കാട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് മോനെ. ഓക്കെ, അപ്പൊ നമ്മൾ വിളിച്ചത് നമ്മുടെ ഇഷാന്താണ്. ഇഷാന്ത് ചോദിച്ച പാട്ടെന്ന് പറയുന്നത് പൊട്ടുകുത്തടി പുടവച്ചുട്ടടി എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, രാവണ പ്രഭു എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ഗിരീഷ് പുത്തഞ്ചനോട് വരികൾക്ക് സുരേഷ് പീറ്റേഴ്സ് ഈണം നൽകി ശ്രീറാം സാറും സ്വർണലത മാം ചേർന്ന് പാടിയ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ ഇഷാന്തിന് വേണ്ടി കാസറ്റ് കഫയിലൂടെ ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മായാദേവിയാണ് കേട്ടോ. ഹായ്, ഞാൻ മായാദേവി, ചെങ്ങമനാട് കാപെക്സിൽ വർക്ക് ചെയ്യുന്നു. ഘനശ്യാമ വൃന്ദാവനം എന്ന പാട്ട് വെച്ച് തരണം. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയും ഒരു ഹായ് പറയണം. പ്രത്യേകിച്ച് സിന്ധു ചേച്ചിക്ക് ഒരു ഹായ് എടുത്തു പറയണം. ഞങ്ങളെ ജോലി ചെയ്യിക്കുന്ന ചേച്ചിയാണ് സിന്ധു ചേച്ചി. ഓക്കെ, ആൻഡ് ഈ പ്രോഗ്രാം ഒരുപാട് ഇഷ്ടമാണ്, എന്നും കേൾക്കും. ആൻഡ് അവിടെ എല്ലാവർക്കും വേണ്ടിയുമാണ് ഈ ഒരു പാട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്ന് പറയുമ്പം ഓഫീസ് സ്ഥാപനത്തിലാണോ ഞങ്ങൾക്കാണോ അറിയില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും

ചേച്ചിക്ക് വേണ്ടി ആ പാട് ഉറപ്പായിട്ടും ഇന്ന് നമ്മൾ കാസറ്റ് കഫിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ചേച്ചി പറഞ്ഞ പോലെ നമ്മുടെ മായ ചേച്ചിയുടെ എല്ലാ ഫ്രണ്ട്സിനു വേണ്ടി ഒരു അടിപൊളി ഹായ് പറയാണ്. ആൻഡ് ഓൾസോ സിന്ധു ചേച്ചിക്ക് പ്രത്യേകമായിട്ടൊരു സ്പെഷ്യൽ ഹായ് ഞാൻ അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വാക്കുകളുള്ള സ്നേഹം അറിയിക്കുകയാണ് സിന്ധു ചേച്ചിക്ക് നമ്മുടെ മായ ചേച്ചിയുടെ വക. ആൻഡ് ഓൾസോ അപ്പോൾ എന്തായാലും ചേച്ചിക്ക് വേണ്ടി ആ ഒരു പാട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കൊച്ചു കൊച്ചു സന്തോഷം എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്പുറത്തിൻ്റെ വരികൾക്ക് രാജാ സാർ ഈണം നൽകി ഗായത്രി അശോകൻ പാടിയ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ മായ ചേച്ചിക്ക് വേണ്ടിയും നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ എല്ലാവർക്കും വേണ്ടിയും ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474290907 0974219909. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490906 9526690909. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്താണെന്ന് സ്റ്റുഡിയോ ക്ലോക്കിൽ ഒരു മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ അതെ, നമ്മുടെ കാസറ്റ് കഫേ വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ കാസറ്റ് കഫേയിലെ മെനുവിൽ ഇനിയും ഒരുപാട് പാട്ടുകളും ഓർമ്മകളൊക്കെ ബാക്കിയുണ്ട്. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവരാരും തന്നെ വിഷമിക്കേണ്ട. ഇനി നാളെ കൃത്യം 12 മണിക്ക് നിങ്ങൾക്ക് കാസറ്റ് കഫേയിൽ വീണ്ടും വിളിക്കാവുന്നതാണ്. ഏതായാലും എനിക്ക് ടാറ്റ ബൈ ബൈ പറയുന്ന ടൈം ആയിട്ടുണ്ട്. അപ്പോൾ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം നിശാഗന്ധിയുമായിട്ട് ഞാൻ വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ യു ആർ ലിസണിംഗ് ആസ്ട്രേ ആ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം, വെൽക്കം ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജെ അനാമിക. അങ്ങനെ കാസറ്റ് കഫേയിലൂടെ നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ എല്ലാവരും കേട്ടു അല്ലെ. ഇന്ന് ഒരു മൊബൈൽ സ്ക്രീനിൽ കാണുന്ന ഒരു പോസ്റ്റിനും ഒരു രാജ്യത്തിന്റെ ചർച്ചാ വിഷയമായിട്ട് മാറാനായിട്ട് കഴിയും അല്ലെ. ടി വി ചർച്ചകളിൽ നിന്ന് യൂട്യൂബ് വീഡിയോയിലേക്കും സോഷ്യൽ മീഡിയ റീലുകളിൽ നിന്ന് സിനിമകളിലേക്കും വരെ മീഡിയ ഇന്ന് നമ്മുടെ ജീവിതത്തെ ശക്തമായിട്ട് സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വാർത്തയ്ക്ക് ആളുകളുടെ ചിന്ത മാറ്റാനായിട്ടും സമൂഹത്തിന്റെ മനോഭാവം രൂപപ്പെടുത്താനായിട്ടും ചിലപ്പോൾ രാജ്യത്തിന്റെ ദിശയെ പോലും ബാധിക്കാനായിട്ട് കഴിയുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യം മാത്രം മതിയാകില്ല, അതിനൊപ്പം തന്നെ വലിയ ഉത്തരവാദിത്വവും ആവശ്യമായിട്ടുള്ള ഒന്നാണ്. ഇന്ത്യയിൽ മീഡിയയുടെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ടും പൊതുജനങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനായിട്ടും നിരവധി നിയമങ്ങൾ നിലവിലുണ്ട്. ഈ വിഷയത്തിൽ നമ്മൾ മീഡിയ സ്വാതന്ത്ര്യം, പ്രസ് കൗൺസിൽ ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, കോടതി അലക്ഷ്യ നിയമങ്ങൾ, പരസ്യരംഗത്തെ കൺട്രോളുകൾ, റേഡിയോ മാധ്യമ നിയമങ്ങൾ, ഡേറ്റാ സ്വകാര്യത, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ ഉത്തരവാദിത്തം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യ എന്നിവയെക്കുറിച്ചൊക്കെ വിശദമായിട്ടാണ് കേൾക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ മീഡിയ നിയമങ്ങളെ കുറിച്ചുള്ള അറിവ് ഓരോ വ്യക്തിക്കും അത്യാവശ്യമായിട്ട് വേണ്ട ഒന്ന് തന്നെയാണ്. ഇന്ത്യയിലെ മീഡിയ നിയമങ്ങൾ പൊതുജനങ്ങൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മാധ്യമങ്ങളെ ജനാധിപത്യത്തിന്റെ നാലാമത്തെ തൂണായിട്ട് കണക്കാക്കപ്പെടുന്ന ഒന്നാണ്. വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും ജനങ്ങളുടെ ശബ്ദം ഭരണകൂടത്തിലേക്ക് എത്തിക്കുന്നതും മീഡിയയുടെ പ്രധാന ഉത്തരവാദിത്തമാണ്. എന്നാൽ ഈ പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് വിവിധ നിയമങ്ങൾ നിലവിലുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 91A അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ പ്രകടനത്തിനും അവകാശം നൽകുന്ന ഒന്നാണ്. ഈ അവകാശത്തിലാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനം നിലകൊള്ളുന്നത് കേട്ടോ. എന്നാൽ ഈ സ്വാതന്ത്ര്യം കംപ്ലീറ്റ് ആയിട്ടും സ്വാതന്ത്ര്യമല്ല എന്ന് തന്നെ പറയാം. രാജ്യസുരക്ഷ, പൊതുശാന്തി, മാന്യത, നൈതികത, കോടതി അലക്ഷ്യം, അപകീർത്തി എന്നിവയെ അടിസ്ഥാനമാക്കി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്തോടുകൂടിയുള്ള പ്രവർത്തനം അത്യാവശ്യമായിട്ട് വേണ്ട ഒന്ന് തന്നെയാണ്. ഈ മാധ്യമങ്ങൾ ഒരിക്കലും തെറ്റായിട്ടുള്ള വിവരങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് പാടില്ല. ഈ വ്യാജ വാർത്തകൾ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാവുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ മീഡിയ നിയമങ്ങൾ സമൂഹ സംരക്ഷണത്തിനും ജനങ്ങളുടെ അവകാശ സംരക്ഷണത്തിനും സഹായിക്കുന്ന ഒന്നാണ്. പ്രിന്റ് മീഡിയ, ടെലിവിഷൻ, റേഡിയോ, സിനിമ, സോഷ്യൽ മീഡിയ, OTT പ്ലാറ്റ്ഫോമുകൾ എന്നിവയ്ക്കെല്ലാം വ്യത്യസ്ത നിയമങ്ങൾ നിലവിലുണ്ട്. ഇന്ത്യയിലെ മീഡിയ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട നിരവധി നിയമങ്ങൾ കാലാനുസൃതമായിട്ട് കൊണ്ടുവന്നിട്ടുമുണ്ട്. മാത്രമല്ല, ഡിജിറ്റൽ മീഡിയയുടെ വളർച്ചയോടെ പുതിയ നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും നിലവിൽ വന്നിട്ടുണ്ട്. മീഡിയ നിയമങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണം പൊതുജനങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. ജനങ്ങൾ അവരുടെ അവകാശങ്ങളും മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും മനസ്സിലാക്കേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ സംരക്ഷകരായിരിക്കുകയും ചെയ്യേണ്ട ഒന്നാണ്. അതേസമയം തന്നെ നിയമലംഘനങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുകയും ചെയ്യണം. ഈ മീഡിയ നിയമങ്ങൾ സമൂഹത്തിലെ സമാധാനവും ക്രമവും സംരക്ഷിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. മാത്രമല്ല, പൊതുജനങ്ങളെ ശരിയായിട്ടുള്ള വാർത്തയും തെറ്റായിട്ടുള്ള വാർത്തയും തിരിച്ചറിയാനായിട്ട് പഠിക്കേണ്ട ഒന്നുകൂടിയാണ് കേട്ടോ. ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ഇത് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഒരു വാർത്ത വിശ്വസിക്കുന്നതിന് മുൻപ് അതിന്റെ ഉറവിടം പരിശോധിക്കുകയും ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ മാധ്യമ സ്വാതന്ത്ര്യവും നിയമപരമായിട്ടുള്ള നിയന്ത്രണവും തമ്മിൽ സമതുലിത അവസ്ഥ ആവശ്യമായിട്ടുള്ള ഒന്നാണ്. അതാണ് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. മീഡിയ നിയമങ്ങളെ കുറിച്ചുള്ള അറിവ് ജനങ്ങളെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റുന്നുണ്ട്. ഒരു മീഡിയ ഉപഭോക്താവ് എന്ന തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ട ഒന്നാണ്. മാധ്യമങ്ങളെ വിമർശനാത്മകമായിട്ട് വിലയിരുത്താനായിട്ടുള്ള കഴിവ് വളരേണ്ടതുണ്ട്. സമൂഹത്തിന്റെ വിശ്വാസം നേടുന്നതാണ് ഒരു നല്ല മാധ്യമത്തിന്റെ ഏറ്റവും വലിയ നേട്ടം. ഉത്തരവാദിത്തമുള്ള മീഡിയ പ്രവർത്തനമാണ് ആരോഗ്യകരമായിട്ടുള്ള ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കേട്ടോ. ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ മീഡിയ ലോസും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങളുമാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനിയും കുറച്ചധികം കാര്യങ്ങൾ കൂടി പറയാനായിട്ടുണ്ട് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: ുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ മെയ് 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിവോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിവോസ് ഫർണിച്ചർ പുലമൺ കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. Once again, welcome back to Loud Speaker with me, RJ Anamika. നമ്മുടെ ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ മീഡിയ ലോസും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങളുമാണ് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ പ്രധാന മീഡിയ നിയമങ്ങളിൽ ഒന്നാണ് പ്രസ് കൗൺസിൽ ആക്ട് എന്ന് പറയുന്നത്. ഈ നിയമപ്രകാരം പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പത്രമാധ്യമങ്ങളുടെ നിലവാരം ഉയർത്തുകയും മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കുകയും ചെയ്യുകയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. മാധ്യമ പ്രവർത്തനത്തിൽ നൈതികത പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിലും ഈ സ്ഥാപനം പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ്. തെറ്റായിട്ടുള്ള വാർത്തകൾ പബ്ലിഷ് ചെയ്യുന്നതിനെതിരെ മുന്നറിയിപ്പുകളും വിമർശനങ്ങളും നൽകാനായിട്ട് ഈ സ്ഥാപനത്തിന് അധികാരമുണ്ട്. എന്നാൽ ശിക്ഷ നൽകാനായിട്ടുള്ള അധികാരം വളരെ പരിമിതമാണ് എന്നുള്ളതാണ് സത്യം. ഇന്ത്യയിലെ പത്രമാധ്യമങ്ങൾ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ഈ നിയമം കറക്റ്റായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. വ്യാജ വാർത്തകളും അപകീർത്തികരമായിട്ടുള്ള ഉള്ളടക്കങ്ങളും സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ സത്യസന്ധതയും നിഷ്പക്ഷതയും പാലിക്കേണ്ട ഒന്നാണ്. മാധ്യമ പ്രവർത്തകരെ വാർത്തകൾ ശരിയായി പരിശോധിച്ച ശേഷം മാത്രമേ പബ്ലിഷ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ജനങ്ങളുടെ സ്വകാര്യത ലംഘിക്കുന്ന വാർത്തകൾ കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കുക. മതവിദ്വേഷം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിയമവിരുദ്ധമായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ സമൂഹത്തിൽ അക്രമം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തകൾക്ക് പല തരത്തിലുള്ള കൺട്രോളുകൾ ഉണ്ട്. പത്രങ്ങൾക്കും മാസികകൾക്കും രജിസ്ട്രേഷൻ കമ്പൽസറി ആയിട്ട് വേണ്ട ഒന്നുകൂടിയാണ് കേട്ടോ. ഈ വാർത്തകളുടെ വിശ്വാസ്യത സംരക്ഷിക്കാനായിട്ട് നിയമങ്ങൾ, ഇത്തരത്തിലുള്ള മീഡിയ ലോസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് ശരിയായിട്ടുള്ള ഡീറ്റെയിൽസ് ലഭ്യമാക്കുക എന്നത് മാധ്യമങ്ങളുടെ ഒരു കടമ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ഉത്തരവാദിത്തമില്ലാത്ത റിപ്പോർട്ടിംഗ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നുകൂടിയാണ്. സത്യാവസ്ഥ പരിശോധിക്കുന്ന മാധ്യമ സംസ്കാരം ഇനിയും വളരേണ്ടതായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല പത്രപ്രവർത്തനം ഒരു സാമൂഹിക ഉത്തരവാദിത്തമാണ് എന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിയമങ്ങളെ കുറിച്ചുള്ള അറിവ് മാധ്യമ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ആവശ്യമായിട്ട് വേണ്ട ഒന്നാണ് കേട്ടോ. മീഡിയയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടുമ്പോഴും അത് മിസ്യൂസ് ചെയ്യാനായിട്ട് പാടില്ല. പത്രപ്രവർത്തനത്തിലെ ധാർമ്മികത ജനാധിപത്യത്തിന്റെ ആരോഗ്യത്തിന് അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. ഉത്തരവാദിത്തമുള്ള ഈ പത്രപ്രവർത്തനം നമ്മുടെ സമൂഹത്തിൽ ഒരു വിശ്വാസം, ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഒരു വാർത്തയുടെ സത്യാവസ്ഥ ഉറപ്പാക്കുന്നത് മാധ്യമങ്ങളുടെ കടമയാണ്. മാധ്യമ പ്രവർത്തകർ സമൂഹത്തിന് മാതൃകയാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുക. തെറ്റായിട്ടുള്ള വാർത്തകൾ പലപ്പോഴും വലിയ സാമൂഹിക പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ മീഡിയ നൈതികതയെക്കുറിച്ചുള്ള ബോധവൽക്കരണം ശക്തമാക്കുകയും ചെയ്യേണ്ട ഒന്നാണ്. ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ മീഡിയ ലോസ് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങളാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനിയും കുറച്ചധികം കാര്യങ്ങൾ കൂടി പറയാനായിട്ടുണ്ട്. കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടതിന് ശേഷം സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ഒപ്പം
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. യെസ്, അങ്ങനെ കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. പത്രമാധ്യമ നിയമങ്ങളെ കുറിച്ചാണ് നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെ. ഇനി ഡിജിറ്റൽ മീഡിയയെ കുറിച്ചൊന്ന് നോക്കാം. ഡിജിറ്റൽ മീഡിയയുടെ വളർച്ചയോടെ ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമായിട്ട് മാറിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ, ഓൺലൈൻ വാർത്താ പ്ലാറ്റ്ഫോമുകൾ, യൂട്യൂബ് ചാനലുകൾ, ഒടിടി പ്ലാറ്റ്ഫോമുകൾ എന്നിവ ഈ നിയമവും അനുബന്ധ ചട്ടങ്ങളും കൺട്രോൾ ചെയ്യുന്ന ഒന്നാണ്. 2021 IT ചട്ടങ്ങൾ ഡിജിറ്റൽ മീഡിയ മേഖലയെ കൂടുതൽ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് പരാതി നിവാരണ സംവിധാനങ്ങൾ കമ്പൽസറി ആക്കിയിട്ടുമുണ്ട് കേട്ടോ. തെറ്റായിട്ടുള്ള ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്വവും പ്ലാറ്റ്ഫോമുകൾക്ക് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ സുരക്ഷയും സ്വകാര്യതയും സംരക്ഷിക്കാനായിട്ട് ഈ നിയമങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. വിദ്വേഷ പ്രസംഗം, വ്യാജ വാർത്ത, അശ്ലീല ഉള്ളടക്കം എന്നിവയ്ക്കെതിരെ നടപടികൾ സ്വീകരിക്കാനായിട്ടും സാധിക്കുന്ന ഒന്നാണ്. സോഷ്യൽ മീഡിയയിലെ ആളുകൾ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ചെലുത്തുന്ന ഒന്നാണല്ലേ. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ മീഡിയയ്ക്ക് നിയന്ത്രണങ്ങൾ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ്. എന്നാൽ ഈ നിയമങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ബാധിക്കുമോ എന്ന ചർച്ചകളും നിലനിൽക്കുന്നുണ്ട്. ചിലർ ഈ ചട്ടങ്ങൾ സെൻസർഷിപ്പിലേക്ക് നയിക്കുമെന്നാണ് അഭിപ്രായപ്പെടുന്നത്. മറുവശത്ത് തെറ്റായിട്ടുള്ള ഡീറ്റെയിൽസ് തടയാനായിട്ട് നിയന്ത്രണങ്ങൾ ആവശ്യമാണ് എന്ന് മറ്റ് ചിലർ പറയുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങൾ ഇന്ന് വാർത്തകളുടെ ഒരു പ്രധാന ഉറവിടമായിട്ട് മാറിയിട്ടുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ സാക്ഷരത പൊതുജനങ്ങൾക്ക് അനിവാര്യമായിട്ട് വേണ്ട ഒന്ന് തന്നെയാണ്. ഒരു വാർത്ത ഷെയർ ചെയ്യുന്നതിന് മുൻപ് അതിന്റെ സത്യാവസ്ഥ പരിശോധിക്കുകയും ചെയ്യേണ്ടതാണ്. വ്യാജ വാർത്തകൾ സമൂഹത്തിൽ പല തരത്തിലുള്ള കലാപം സൃഷ്ടിക്കാവുന്ന ഒന്നാണ്. ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സമയത്ത് നിയമങ്ങളെ കുറിച്ചുള്ള അറിവും വേണ്ടതാണ് കേട്ടോ. മാത്രമല്ല, നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഓൺലൈൻ അപകീർത്തി കേസുകൾ വർദ്ധിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലേ. സോ സ്വകാര്യത ലംഘിക്കുന്നത് ഒരു ഗുരുതര കുറ്റം തന്നെയാണ്. ഡിജിറ്റൽ മീഡിയ നിയമങ്ങൾ ഇന്റർനെറ്റ് ഉപയോഗം കൂടുതൽ ഉത്തരവാദിത്തപരമാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ്. സാങ്കേതിക വിദ്യ വളരുന്നതിനനുസരിച്ച് നിയമങ്ങളും പുതുക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ഈ നിയമങ്ങളെ കുറിച്ച് ബോധവാന്മാരാകണം എന്നുള്ളതാണ് സത്യം. അതുമാത്രമല്ല, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗത്തിൽ ജാഗ്രതയും അനിവാര്യമായിട്ട് വേണ്ട ഒന്നാണ്. സോഷ്യൽ മീഡിയയിലെ ഓരോ പോസ്റ്റിനും നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. വ്യാജ അക്കൗണ്ടുകളെ യൂസ് ചെയ്ത് കുറ്റകൃത്യങ്ങൾ നടത്തുന്നതും വർദ്ധിച്ചു വരുന്ന ഒരു കാലത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ സൈബർ സുരക്ഷയെക്കുറിച്ചുള്ള ബോധവൽക്കരണവും ആവശ്യമായിട്ട് വേണ്ട ഒന്നാണ് കേട്ടോ. ഉത്തരവാദിത്തമുള്ള ഡിജിറ്റൽ ഉപയോഗം സുരക്ഷിതമായിട്ടുള്ള ഒരു ഓൺലൈൻ സമൂഹം സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. ലൗഡ് സ്പീക്കറിൽ ഇനി ഒരു കുട്ടി ബ്രേക്കാണ്. കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേൾക്കാം ഇനി ലൗഡ് സ്പീക്കറിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
1: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

അരവിന്ദേ ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ. ലൗഡ് സ്പീക്കറിൽ കൂടെ ഉള്ളത് ആർ ജെ അനാമികയാണ്. നമ്മൾ ലൗഡ് സ്പീക്കറിലൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പത്രമാധ്യമങ്ങളിലും അതുപോലെ തന്നെ ഡിജിറ്റൽ മാധ്യമങ്ങളിലെ നിയമത്തെക്കുറിച്ചൊക്കെയാണല്ലേ. അടുത്തതായിട്ട് ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ കോടതി അലക്ഷ്യ നിയമങ്ങൾക്കും വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. കോടതികളുടെ വിശ്വാസ്യതയും നീതിന്യായ വ്യവസ്ഥയുടെ മാന്യതയും സംരക്ഷിക്കുന്നതിനായിട്ടാണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് നിലവിലുള്ളത്. ഒരു കേസിന്റെ വിചാരണയെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ ഒരു കാരണവശാലും പബ്ലിഷ് ചെയ്യാനായിട്ട് പാടില്ല. കോടതി വിധികളെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നത് നിയമ പ്രശ്നങ്ങൾക്ക് കാരണമാകാവുന്ന ഒന്നാണ്. ചിലപ്പോൾ ഈ മീഡിയ ട്രയൽ എന്ന രീതിയിലെ വാർത്തകൾ അവതരിപ്പിക്കപ്പെടുന്നത് വലിയ വിവാദങ്ങൾക്ക് കോൺട്രോവേഴ്സിക്ക് ഇടയാകാറുണ്ട്. കുറ്റം തെളിയിക്കപ്പെടുന്നതിന് മുൻപ് ഒരാളെ കുറ്റവാളിയായിട്ട് ചിത്രീകരിക്കുന്നതും തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇത് വ്യക്തികളുടെ അവകാശങ്ങളെ ബാധിക്കുന്ന ഒന്നുകൂടിയാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ നിയമപരമായിട്ടുള്ള പരിധികൾ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട ഒന്നാണ്. കോടതിയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വളരെ ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നുകൂടിയാണ് കേട്ടോ. നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചുള്ള തെറ്റായിട്ടുള്ള വിവരങ്ങളെ സമൂഹത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ഒന്നുകൂടിയാണ്. ജനങ്ങൾക്കും കോടതി വിധികളെക്കുറിച്ച് ശരിയായിട്ടുള്ള ബോധവൽക്കരണം ആവശ്യമാണ്. ഈ സോഷ്യൽ മീഡിയയിലൂടെ കോടതി നടപടികളെ അപമാനിക്കുന്ന തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ പങ്കുവെക്കുന്നതും കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്ന ബോധം സമൂഹത്തിൽ ഉണ്ടാകണം. മാധ്യമങ്ങൾ സത്യസന്ധമായിട്ടുള്ള നിയമ റിപ്പോർട്ടിംഗ് നടത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. മാത്രമല്ല കോടതികളുടെ മാന്യത സംരക്ഷിക്കുന്നത് ജനാധിപത്യത്തിന്റെ ശക്തിയുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്തു നിൽക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തമുള്ള റിപ്പോർട്ടിംഗ് സമൂഹത്തിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. നമ്മളെങ്ങനെ പത്രമാധ്യമങ്ങളിലും അതുപോലെ തന്നെ ഡിജിറ്റൽ മാധ്യമങ്ങളിലെ നിയമത്തെക്കുറിച്ചുമൊക്കെയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും കുറച്ചധികം കാര്യങ്ങൾ കൂടി എനിക്ക് പറഞ്ഞു തരാനായിട്ടുണ്ട് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കേൾക്കാൻ കുതിച്ച ഹിന്ദി ഗാനങ്ങളുമായി യാദേൻ എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണി മുതൽ 11 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം.
2: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജെ അനാമിക. നമ്മുടെ ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പത്രമാധ്യമങ്ങളിലെയും അതുപോലെ തന്നെ ഡിജിറ്റൽ മാധ്യമങ്ങളിലെയും നിയമങ്ങളെ കുറിച്ചുമൊക്കെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ബ്രേക്കിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാധ്യമ നിയമത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിനെ കുറിച്ചായിരുന്നു അല്ലെ. അടുത്തതായിട്ട് പരസ്യരംഗത്തെ നിയമങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയിലെ പരസ്യരംഗത്തും നിരവധി നിയമങ്ങളും കൺട്രോളുകളും നിലവിലുണ്ട്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ ഉപഭോക്താക്കളെ വഞ്ചിക്കാനായിട്ടിടയാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ പോലുള്ള സ്ഥാപനങ്ങൾ പരസ്യങ്ങളുടെ നൈതികത നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട വ്യാജവാദങ്ങൾ നടത്തുന്ന പരസ്യങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാനായിട്ട് സാധിക്കും. കുട്ടികളെ തെറ്റായിട്ട് സ്വാധീനിക്കുന്ന പരസ്യങ്ങൾക്കും കൺട്രോളുകൾ ഉണ്ട് കേട്ടോ. ചില ബ്രാൻഡുകൾ ആളുകളുടെ ഭയം അല്ലെങ്കിൽ അസുരക്ഷിത ബോധം ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാറുണ്ട്. ഇത് സമൂഹത്തിൽ തെറ്റായിട്ടുള്ള ധാരണകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ പരസ്യങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടെ അവതരിപ്പിക്കപ്പെടേണ്ട ഒന്നാണ്. സ്ത്രീകളെയും കുട്ടികളെയും അപമാനിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങളും നിയമവിരുദ്ധമായിട്ടുള്ള ഒന്നാണ്. ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കും പരസ്യ നിയമങ്ങൾ ബാധകമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. പണം വാങ്ങി ചെയ്യുന്ന പ്രൊമോഷനുകൾ വ്യക്തമായിട്ട് ചെയ്യേണ്ട ഒന്നാണ്. ഫേക്ക് ആയുള്ള റിവ്യൂസും ഫേക്ക് ആയിട്ടുള്ള പ്രൊമോഷനുകളും ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. മാത്രമല്ല, ഓൺലൈൻ ഷോപ്പിംഗ് വർദ്ധിച്ചതോടുകൂടി ഡിജിറ്റൽ പരസ്യങ്ങളുടെ സ്വാധീനവും വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരസ്യരംഗത്തെ നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ട ഒരു ആവശ്യകത നിലവിലുണ്ട്. ഉപഭോക്തൃ അവകാശ സംരക്ഷണത്തിനും ഈ നിയമങ്ങൾ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. ബോധവാനായിട്ടുള്ള ഉപഭോക്താവാണ് ഒരു നല്ല വിപണിയുടെ ശക്തി എന്നുള്ളതാണ് സത്യം. ലൗഡ് സ്പീക്കറിലൂടെ ഇനിയും കുറച്ചധികം മീഡിയ ലോസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ കൂടി പറയാനായിട്ടുണ്ട്. കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടതിന് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ഓസ്ട്രിയ എഫ്എം 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. യെസ്, അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ നമ്മളെ മീഡിയ ലോസും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ചധികം കാര്യങ്ങളൊക്കെയാണ് ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ ബ്രേക്കിനെ മുന്നേ മാധ്യമ നിയമങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന പരസ്യരംഗത്തെ നിയമങ്ങളെ കുറിച്ചായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തതായിട്ട് നമ്മൾ റേഡിയോ മാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളെയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ചാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. റേഡിയോ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള മാധ്യമങ്ങളിൽ ഒന്നാണല്ലേ. പ്രത്യേകിച്ച് FM റേഡിയോ സ്റ്റേഷനുകളിൽ യുവജനങ്ങളുടെ വില സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ്. യാത്രകളിലും വീടുകളിലും ജോലി സ്ഥലങ്ങളിലും എല്ലാം ആളുകൾ റേഡിയോ കേൾക്കാറുണ്ടല്ലോ. ഇപ്പൊ എന്റെ സൗണ്ട് കേൾക്കുന്ന പോലെ വാർത്തകള്, ഗാനങ്ങള്, ചർച്ചകൾ, ബോധവൽക്കരണ പരിപാടികൾ എന്നിവ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ റേഡിയോയ്ക്ക് വലിയ പങ്കുണ്ട്. ഇന്ത്യയിലെ റേഡിയോ സംരക്ഷണങ്ങൾ ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ നിയന്ത്രണ വിധേയമായിട്ടുള്ള ഒന്നാണ്. റേഡിയോ സ്റ്റേഷനുകൾക്ക് പ്രവർത്തിക്കാനായിട്ട് ലൈസൻസ് കമ്പൾസറി ആയിട്ട് വേണ്ട ഒന്നുകൂടിയാണ്. റേഡിയോ പരിപാടികളിലും ചില നൈതിക മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതായിട്ടും വരാറുണ്ട്. മതവിദ്വേഷം വളർത്തുന്ന തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ സംരക്ഷണം ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ് സത്യം. സമൂഹത്തിൽ ഭീതിയോ അല്ലെങ്കിൽ കലാപമോ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഡീറ്റെയിൽസ് ഒഴിവാക്കണം. അതുപോലെ തന്നെ അശ്ലീല പരാമർശങ്ങൾക്കും അപമാനകരമായിട്ടുള്ള ഭാഷയ്ക്കും നിയന്ത്രണമുണ്ട്. മാത്രമല്ല ദുരന്ത സമയങ്ങളിലെ റേഡിയോ ജനങ്ങൾക്ക് സഹായകരമായിട്ടുള്ള വിവരങ്ങൾ നൽകേണ്ട ഒന്നാണ്. മഴ, വെള്ളപ്പൊക്കം, അപകടങ്ങൾ തുടങ്ങിയ സിറ്റുവേഷൻസിൽ റേഡിയോയുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സമൂഹ ബോധവൽക്കരണ പരിപാടികൾ ജനങ്ങളിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ആരോഗ്യ ബോധവൽക്കരണം, വിദ്യാഭ്യാസം, ട്രാഫിക് നിയമങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ റേഡിയോ ഫലപ്രദമായിട്ട് ഇടപെടുന്ന ഒന്നുകൂടിയാണ്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പരിപാടികൾ സമൂഹ പുരോഗതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടി

കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ വിശ്വാസം നിലനിർത്തുന്നതാണ് ഒരു നല്ല റേഡിയോ സ്റ്റേഷന്റെ ശക്തി എന്ന് പറയുന്നത്. ഉത്തരവാദിത്വമുള്ള റേഡിയോ പ്രവർത്തനമാണ് ആരോഗ്യകരമായിട്ടുള്ള മീഡിയ സംസ്കാരത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ലൗഡ് സ്പീക്കറിലോട് നമ്മൾ മീഡിയ ലോസിനെ പറ്റിയും അതുപോലെ മീഡിയ ലോസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ചധികം കാര്യങ്ങളും ഒക്കെയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും കുറച്ചധികം കാര്യങ്ങൾ കൂടി എനിക്ക് പറഞ്ഞു തരാനായിട്ടുണ്ട് കേട്ടോ. അതിനു മുമ്പായിട്ടൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കുകയാണ് നമ്മുടെ ലൗഡ് സ്പീക്കറിൽ. So keep on listening to Austria FM 90 Nadinoppum Nattarkoppum.

0: ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
1: ഡിമോസ് ഫർണിച്ചർ പുലമൺ കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജെ അനാമിക. ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ മീഡിയ ലോസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ചധികം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതുവരെ പല മാധ്യമങ്ങളിലെ പലവിധ നിയമങ്ങളെക്കുറിച്ചാണ് നോക്കിയതല്ലേ. അടുത്തതായിട്ട് ഡേറ്റ സംരക്ഷണവും സ്വകാര്യതയും സംബന്ധിച്ച നിയമങ്ങളെക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തിൽ വ്യക്തിഗത വിവരങ്ങളുടെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാറിയിരിക്കുകയാണല്ലേ. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഡീറ്റെയിൽസ് വിവിധ പ്ലാറ്റ്ഫോമുകൾ കളക്ട് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ആളുകൾ അറിയാതെയാണ് അവരുടെ സ്വകാര്യ വിവരങ്ങൾ ഓൺലൈനിൽ പങ്കുവെക്കപ്പെടുന്നത്. ഇത് വലിയ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഡേറ്റ സംരക്ഷണ നിയമങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത്. ഇന്ത്യയിലെ ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് സ്വകാര്യത സംരക്ഷിക്കുന്നതിനുള്ള പ്രധാന നിയമങ്ങളിൽ ഒന്നാണ്. വ്യക്തികളുടെ അനുമതിയില്ലാതെ അവരുടെ വിവരങ്ങളെ യൂസ് ചെയ്യുന്നത് നിയമവിരുദ്ധമായിട്ട് കണക്കാക്കപ്പെടാവുന്ന ഒന്നാണ്. ഫോട്ടോകൾ, വീഡിയോകൾ, ഫോൺ നമ്പറുകൾ, ബാങ്ക് ഡീറ്റെയിൽസ് തുടങ്ങിയവ വ്യക്തിഗത ഡേറ്റയായിട്ട് കണക്കാക്കപ്പെടുന്ന ഒന്നാണ്. ഇത്തരം ഡീറ്റെയിൽസ് തെറ്റായിട്ടുള്ള കൈകളിൽ എത്തുന്നത് അപകടം നിറഞ്ഞ ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ സൈബർ കുറ്റകൃത്യങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്ന ഒന്നാണല്ലേ. ഫിഷിംഗ് തട്ടിപ്പുകൾ വഴി പലരുടെയും ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെടുന്ന പല തരത്തിലുള്ള ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. വ്യാജ ലിങ്കുകൾ വഴി ആളുകളുടെ സ്വകാര്യ ഡീറ്റെയിൽസ് മോഷ്ടിക്കുന്നതും വർദ്ധിച്ചു വരുന്ന ഒരു കേസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ലോകത്തിൽ കൂടുതൽ ജാഗ്രത ആവശ്യമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. മാത്രമല്ല കുട്ടികളുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിനും പ്രത്യേക നിയമപരമായിട്ടുള്ള ശ്രദ്ധ ആവശ്യമാണ്. ചെറിയ കുട്ടികളുടെ ചിത്രങ്ങളും വിവരങ്ങളും അനുമതിയില്ലാതെ പങ്കുവെക്കുന്നത് അപകടകരമാകുന്ന ഒന്നാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപഭോക്താക്കളുടെ വിവരങ്ങൾ സുരക്ഷിതമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്തം കൂടിയുണ്ട്. ഉപഭോക്താക്കളുടെ അനുമതിയില്ലാതെ ഡീറ്റെയിൽസ് മറ്റൊരിടത്തേക്ക് കൈമാറാനായിട്ടും പാടില്ല. സ്വകാര്യത എന്ന് പറയുന്നത് മനുഷ്യാവകാശത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് നിൽക്കുന്ന ഒന്നുകൂടിയാണല്ലേ. അതുകൊണ്ട് തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനൊപ്പം തന്നെ സ്വകാര്യത സംരക്ഷണവും ഒരുപോലെ പ്രധാനമായിട്ടുള്ള ഒന്നാണ്. പല മൊബൈൽ ആപ്പുകളും ആവശ്യത്തിനപ്പുറം ഡീറ്റെയിൽസ് ശേഖരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുൻപ് തന്നെ അതിന്റെ പെർമിഷൻസ് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. പൊതുജനങ്ങൾ അവരുടെ വ്യക്തിഗത ഡീറ്റെയിൽസ് ആരുമായിട്ട് പങ്കുവെക്കുന്നു എന്നതിൽ ശ്രദ്ധ പുലർത്തണം. അതുപോലെ ഓൺലൈനിലെ എല്ലാം പങ്കുവെക്കുന്ന പ്രവണത പലപ്പോഴും അപകടം നിറഞ്ഞ ഒന്നുകൂടിയാണ്. സോ എല്ലാ ഡീറ്റെയിൽസും ഓൺലൈനിൽ പങ്കുവെക്കുന്ന ശീലമുണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കുക. മാത്രമല്ല മീഡിയ സ്ഥാപനങ്ങൾക്കും ഉപഭോക്തൃ ഡേറ്റ സംരക്ഷിക്കാനായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. ഡേറ്റ ചോർച്ചകൾ വലിയ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള നഷ്ടങ്ങൾക്ക് കാരണമാകുന്ന ഒന്നാണ്. സാങ്കേതിക വിദ്യ വളരുന്നതിനനുസരിച്ച് സ്വകാര്യതയുമായിട്ട് ബന്ധപ്പെട്ട വെല്ലുവിളികളും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ സുരക്ഷയെക്കുറിച്ചുള്ള ബോധവൽക്കരണം സമൂഹത്തിൽ ശക്തമാക്കേണ്ടതും അനിവാര്യമാണ്. സുരക്ഷിതമായിട്ടുള്ള ഡിജിറ്റൽ ഉപയോഗമാണ് നല്ല ഓൺലൈൻ സമൂഹത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ മീഡിയ ലോസും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ചധികം കാര്യങ്ങളും ഒക്കെയാണ് ലൗഡ് സ്പീക്കറിലൂടെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനിയും കുറച്ചധികം കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ ഫോം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
2: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. യെസ്, അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ മീഡിയ ലോസും അതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന കുറച്ചധികം കാര്യങ്ങളും ഒക്കെയാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ ബ്രേക്കിനെ മുന്നേ സംസാരിച്ചത് മാധ്യമ നിയമവും അതുപോലെ തന്നെ അതിന്റെ സുരക്ഷയെ കുറിച്ചൊക്കെ ആണല്ലേ. ഇനി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും കണ്ടന്റ് ക്രിയേറ്റർമാരും ഇന്ന് പുതിയ കാലത്തെ മാധ്യമ പ്രവർത്തകരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. ലക്ഷക്കണക്കിന് ആളുകളെ സ്വാധീനിക്കാനായിട്ട് ഒരു റീൽ അല്ലെങ്കിൽ വീഡിയോ മതിയാകും. അതുകൊണ്ട് തന്നെ ഇവർക്കും സാമൂഹിക ഉത്തരവാദിത്തമുണ്ട്. തെറ്റായിട്ടുള്ള ആരോഗ്യ വിവരങ്ങൾ അല്ലെങ്കിൽ വ്യാജ നിക്ഷേപ ഉപദേശങ്ങൾ പ്രദർശിപ്പിക്കുന്നത് അപകടം നിറഞ്ഞൊരു കാര്യമാണ് അല്ലെങ്കിൽ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ചില ഇൻഫ്ലുവൻസർമാരെ ഫോളോവേഴ്സിനായിട്ട് വിവിധ ഉള്ളടക്കങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഇത് യുവജനങ്ങളെ തെറ്റായിട്ട് സ്വാധീനിക്കാവുന്ന ഒന്നാണ് കേട്ടോ. മാത്രമല്ല ഓൺലൈൻ ലോകത്തിൽ പ്രശസ്തി നേടാനായിട്ടുള്ള മത്സരത്തിൽ പലരും നൈതികത മറക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ കണ്ടന്റിനും നിയമപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ്. വിദ്വേഷ പ്രസംഗം പ്രോത്സാഹിപ്പിക്കുന്ന ഉള്ളടക്കങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകാം. സമൂഹത്തിൽ പോസിറ്റീവായിട്ടുള്ള സ്വാധീനം സൃഷ്ടിക്കുന്ന കണ്ടന്റുകളാണ് കൂടുതൽ വളരേണ്ടത്. വിദ്യാഭ്യാസപരമായിട്ടുള്ള വീഡിയോകളും ബോധവൽക്കരണ ഉള്ളടക്കങ്ങളും സമൂഹത്തിൽ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. യുവജനങ്ങൾ സോഷ്യൽ മീഡിയ കണ്ടന്റുകളെ വിമർശനാത്മകമായിട്ട് വിലയിരുത്താനായിട്ട് പഠിക്കേണ്ട ഒന്നുകൂടിയാണ് കേട്ടോ. എല്ലാ വൈറൽ ഡീറ്റെയിൽസും സത്യമാകണമെന്ന് ില്ല. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ലോകത്തിലെ പ്രശസ്തിയേക്കാൾ ഉത്തരവാദിത്തമാണ് കൂടുതൽ പ്രധാനമെന്ന് ഓരോ ഇൻഫ്ലുവൻസർമാരും തിരിച്ചറിയേണ്ട ഒന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ മീഡിയയുടെ ഭാവി ഉത്തരവാദിത്തമുള്ള കണ്ടന്റ് സൃഷ്ടിയിലാണ്. നല്ല ഉള്ളടക്കങ്ങളെ സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. മീഡിയ ലോസും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനിയും കുറച്ചധികം കാര്യങ്ങൾ കൂടി പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ഓസ്ട്രിയ ഫോം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ മീഡിയ ലോസും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ചധികം കാര്യങ്ങളാണ് കേട്ടോ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇന്ത്യയിലെ മീഡിയ നിയമങ്ങൾ സമൂഹത്തിന്റെ സുരക്ഷയും ജനാധിപത്യത്തിന്റെ ശക്തിയും ഒരുപോലെ സംരക്ഷിക്കുന്നതിനാണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. മാധ്യമങ്ങൾ ജനങ്ങളുടെ ശബ്ദമായിരിക്കണം, പക്ഷെ അതോടൊപ്പം തന്നെ സത്യസന്ധതയും ഉത്തരവാദിത്വവും പാലിക്കേണ്ട ഒന്നുകൂടിയാണ്. വ്യാജ വാർത്തകൾ, വിദ്വേഷ പ്രസംഗങ്ങൾ, സ്വകാര്യത ലംഘനങ്ങൾ എന്നിവ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ മീഡിയ നിയമങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം ഓരോ വ്യക്തിക്കും ആവശ്യമാണ്. ഡിജിറ്റൽ ലോകത്ത് ഇന്ന് എല്ലാവരും ഡീറ്റെയിൽസ് പങ്കുവെക്കുന്നവരാണല്ലേ. അതുകൊണ്ട്

ചെയ്യുന്നുണ്ട്. സമൂഹത്തിന് നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത്. ആരോഗ്യകരമായിട്ടുള്ള വിവര സംസ്കാരമാണ് ഒരു ശക്തമായിട്ടുള്ള ജനാധിപത്യത്തിന്റെ അടിത്തറ. ഇന്ത്യയിലെ മീഡിയ നിയമങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണം ഭാവി തലമുറയ്ക്കും വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് കേട്ടോ. ലൗഡ് സ്പീക്കറിൽ ഇനി ഒരു കുട്ടി ബ്രേക്കാണ്. സുഖിപ്പോ ലിസണിംഗ് ടു ഓസ്ട്രിയ ഐഫോം 90 നാടിനൊപ്പം നാട്ടാർക്കും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Super games,
2: super fun
1: and exciting prizes.
2: നിങ്ങളുടെ ഈവനിംഗ് ടീ ടൈം കളറാക്ക ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. Super fun hub for your super cool evenings.
3: ആശ്രയ പ്രീമിയർ ലീഗ്.
2: Stay tuned.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. യെസ്, അങ്ങനെ കുറച്ച് കിഡിലൻ ട്രാക്കുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ നമ്മുടെ ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ മീഡിയ ലൗസിനെ കുറിച്ചും അതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന കുറച്ചധികം കാര്യങ്ങളും ഒക്കെയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ ബ്രേക്കിനെ മുന്നേ മീഡിയ നിയമങ്ങളെ കുറിച്ചും അതിന്റെ സാമൂഹിക ഉത്തരവാദിത്വങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിച്ചു. നമ്മളെ നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും പുതിയ സാങ്കേതിക വിദ്യകളും മാധ്യമ രംഗത്തെ കൂടുതൽ സ്വാധീനിക്കാനായിട്ട് പോകുകയാണ്. ഇന്ന് പല വാർത്തകളും ഓട്ടോമാറ്റിക് ആയിട്ട് തയ്യാറാക്കുന്ന സിസ്റ്റങ്ങളും നിലവിലുണ്ടല്ലേ. എ യൂസ് ചെയ്ത് വ്യാജ ചിത്രങ്ങളും വീഡിയോകളും സൃഷ്ടിക്കുന്ന ഡീപ്പ് ഫേക്ക് സാങ്കേതിക വിദ്യ വലിയ ചാലഞ്ചിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു സമൂഹത്തില്. ഒരു വ്യക്തി പറയാത്ത കാര്യങ്ങൾ പറഞ്ഞതുപോലെയും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തതുപോലെയും കാണിക്കുന്ന വീഡിയോകൾ സമൂഹത്തിൽ പല തരത്തിലുള്ള ആശയക്കുഴപ്പം ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ മീഡിയ നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. സാങ്കേതിക വിദ്യ വളരുന്ന സമയത്ത് തന്നെ അതിനനുസരിച്ച് നിയമങ്ങളും പുതുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഡീപ്പ് ഫേക്ക് വീഡിയോകൾ തെരഞ്ഞെടുപ്പുകളെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെ പോലും സ്വാധീനിക്കാനായിട്ട് കഴിയുന്ന ഒന്നാണ്. പൊതുജനങ്ങളെ ഡിജിറ്റൽ ഉള്ളടക്കങ്ങളെ അന്ധമായിട്ട് വിശ്വസിക്കാതെ പരിശോധിക്കാനായിട്ട് പഠിക്കേണ്ട ഒന്നുകൂടിയാണ് കേട്ടോ. മീഡിയ സാക്ഷരത ഭാവിയിൽ കൂടുതൽ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് മാറുന്ന ഒന്നുകൂടിയാണ്. സ്കൂളുകളിലും കോളേജുകളിലും ഡിജിറ്റൽ അവബോധ വിദ്യാഭ്യാസം നൽകേണ്ടത് അനിവാര്യമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കും കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടാകും. തെറ്റായിട്ടുള്ള ഡീറ്റെയിൽസ് വേഗത്തിൽ കണ്ടെത്തി തടയാനായിട്ടുള്ള സംവിധാനങ്ങൾ ശക്തമാക്കേണ്ടതും അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നുകൂടിയാണ്. ഈ ടെക്നോളജിയുടെ വളർച്ച മനുഷ്യരുടെ സ്വകാര്യതയെ ബാധിക്കാതിരിക്കാനായിട്ടും ശ്രദ്ധ വേണം കേട്ടോ. മാധ്യമങ്ങൾ സാങ്കേതിക വിദ്യയെ സമൂഹ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കണം. വ്യാജ പ്രചാരണങ്ങൾ ജനാധിപത്യത്തിന് വലിയ ഭീഷണി ഉയർത്തുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഫാക്ട് ചെക്കിംഗ് സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണം. പൊതുജനങ്ങൾ വിശ്വസനീയമായിട്ടുള്ള വാർത്താ ഉറവിടങ്ങളെ തിരിച്ചറിയാനായിട്ട് പഠിക്കേണ്ടതും അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ്. മാത്രമല്ല ഈ ഡിജിറ്റൽ ലോകത്തൊരു ക്ലിക്കിന് പോലും വലിയ സ്വാധീനമുണ്ടാകാം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നുകൂടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ കൂടുതൽ ഉത്തരവാദിത്തം ആവശ്യമാണ്. ഭാവിയിൽ മീഡിയ രംഗത്ത് പുതിയ തൊഴിൽ സാധ്യതകൾ ഉയർന്നു വരുന്ന ഒരു കാര്യം കൂടിയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ പുതിയ നിയമപരമായിട്ടുള്ള ചാലഞ്ചസ് വെല്ലുവിളികളും ഉണ്ടാകുന്ന ഒന്നാണ്. സാങ്കേതിക വിദ്യ മനുഷ്യരെ സഹായിക്കേണ്ട ഒന്നാണ്. തെറ്റിദ്ധരിപ്പിക്കാനായിട്ടുള്ള ഒരു ആയുധമായിട്ട് കാണാനായിട്ട് പാടില്ല. ഈ മീഡിയയുടെ ഭാവി എന്ന് പറയുന്നത് വിശ്വാസ്യതയിലും സത്യസന്ധതയിലുമാണ് നിലനിൽക്കുന്നത്. യുവജനങ്ങളെ ഉത്തരവാദിത്തമുള്ള ഡിജിറ്റൽ പൗരന്മാരായിട്ട് വളരേണ്ടത് വളരെ പ്രധാനമാണ്. ശരിയായിട്ടുള്ള ഡീറ്റെയിൽസ് സമൂഹത്തെ മുന്നോട്ട് നയിക്കും. തെറ്റായിട്ടുള്ള ഡീറ്റെയിൽസ് സമൂഹത്തെ വിഭജിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മീഡിയ നിയമങ്ങളും ഡിജിറ്റൽ നൈതികതയും ഭാവി തലമുറയ്ക്ക് കമ്പൽസറി ആയിട്ടും പഠിക്കേണ്ട ടോപ്പിക്സ് തന്നെയാണ്. സമൂഹത്തിന്റെ പുരോഗതിക്കായിട്ട് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളാണ് യഥാർത്ഥ ശക്തി. ഉത്തരവാദിത്തമുള്ള മീഡിയ പ്രവർത്തനമാണ് സുരക്ഷിതമായിട്ടുള്ള ഡിജിറ്റൽ ഇന്ത്യയുടെ അടിത്തറ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ മീഡിയ ലോസും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാടധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും കേട്ടുവെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോ ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ എനിക്ക് ഗുഡ് ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ദിവസം മറ്റൊരു വിഷയവും വിശേഷവുമായിട്ട് ഞാൻ ലൗഡ് സ്പീക്കറിൽ വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

ലോകത്തെ നോക്കാനാണ് അയാൾ ജനാലകൾ കണ്ടുപിടിച്ചത്. ഇപ്പോൾ ജനാലകളാണത്രേ അയാൾ നോക്കുന്നത്. അതിലൂടെ കയറി വരുന്ന കാറ്റ് വെറുപ്പിനോടൊപ്പം

ഒരു മുറിയിലെ ചിരി, മറ്റൊരു വീട്ടിലെ വിനോദം, ഒരു മുറിയിലെ കരച്ചിൽ, മറ്റൊരു മുറിയിലെ വാർത്ത. നിങ്ങളുടെ മനസ്സും മനസ്സിലിരിപ്പും ആരുടെയോ മേശപ്പുറത്തെ ഒരു തുറന്ന ഫയൽ. നിഴലുകൾ വിപണിയിലായിരുന്നു, ചിന്തകളും അടക്കപ്പെടുകയായിരുന്നു.

അവന്റെ അറയായിരുന്നു അത്രേ. ആർക്കോ കറന്നെടുക്കാൻ കറവ മറ്റുമ്പോൾ അറുത്തെടുക്കാൻ. ഡിസ്റ്റോപ്പിയൻ അനിമൽ ഫാമല്ല. അയാളും അയാളെ പോലെയുള്ള പലരും നിങ്ങളും ഞാനും ഒക്കെ കഴിയുന്ന യഥാർത്ഥ മനുഷ്യ ഫാമല്ല.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിൽ

ഗുഡ് ഈവനിങ്, നമസ്കാരം. വെൽക്കം ടു ആശ്രയ പ്രീമിയർ ലീഗ്. ഇന്നതാ ആശ്രയ പ്രീമിയർ ലീഗുമായിട്ട് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഈ 4 മണി എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണല്ലേ. ഓഫീസിലെ വർക്കൊക്കെ തീർത്ത് വീട്ടിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നവർ, ട്രാവൽ ചെയ്യുന്നവർ, അങ്ങനെ മൊത്തം ഒരു ബിസി ടൈമാണ് ഈ 4 മണി എന്ന് പറയുന്നത്. യാത്രയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഇനി അടുത്ത 2 മണിക്കൂർ നമുക്ക് അടിച്ചു പൊളിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. ഇന്ന് നമ്മുടെ ഗെയിമിൽ നിങ്ങളുടെ അറിവുകളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകാൻ കേട്ടോ. യെസ്, ഇറ്റ്സ് ജി കെ ചലഞ്ച് ടൈം. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, പക്ഷേ സമ്മാനം അത്ര സിമ്പിൾ അല്ല കേട്ടോ. ഈ ആഴ്ച ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് നൽകുന്നവരിൽ നിന്നും ഫ്രൈഡേ നടക്കുന്ന ലക്കി ഡ്രോയിലൂടെ തെരഞ്ഞെടുക്കുന്ന ഒരാളെ കാത്തിരിക്കുന്നത് നമ്മുടെ കൊട്ടാര കരാച്ചിലങ്ക ജ്വല്ലറി സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി സമ്മാനമാണ്. സോ എല്ലാവരും ഉഷാറായിട്ട് ജിൽ ജില്ലായിട്ട് നമ്മുടെ ഗെയിമിൽ പങ്കെടുക്കുക. ഓക്കെ, ഗെയിമിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം. മാസ്റ്ററി ആ പ്രീമിയർ ലീഗിലൂടെ

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. ക്യാമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം. കിടലും ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ പമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 to 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

എആർ റഹ്മാൻ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ കൂൾ ട്രാക്കാണ് ദ ആശ്രിയ പ്രീമിയർ ലീഗിലൂടെ നമ്മൾ കേട്ടത്. കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 14 മിനിറ്റ് ആയിരിക്കാനോ കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഗെയിം കംപ്ലീറ്റ് ആയിട്ടും ജി കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ചധികം ജി കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഗെയിമിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ചോദ്യം പിടിച്ചോളൂ. ക്വസ്റ്റ്യൻ ഇതാണ്: ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ഏതാണ്? വിച്ച് ഈസ് ദ ടാളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ഏതാണ് എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ ആൻസേഴ്സ് പോകുന്നോടെ ടു ദ നമ്പർ 0474-291-9090-4774-219-0909. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBC സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9958731155. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.
2: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിക. ബ്രേക്കിന് മുന്നേ ഞാനൊരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ബിൽഡിംഗ് ഏതാണ്, വിച്ച് ഈസ് എ ടാലസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്. അപ്പൊ ആൻസർ പറയാനായിട്ട് ഫസ്റ്റ് കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
4: ഹലോ
3: ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം, ഇതാരാണ്?
4: ഗുഡ് ഈവനിങ്, നമസ്കാരം, മോഹൻ മുരളി ചേട്ടനാ.
3: മോഹൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് അവിടുത്തെ പുതിയ വിശേഷങ്ങൾ?
4: പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ല, ഇങ്ങനെ കേൾക്കാൻ കഴിഞ്ഞു പോകുന്നു.
3: കഴിഞ്ഞു പോവാണ്. ചൂടൊക്കെ കുറവുണ്ടോ?
4: ആ, ചൂട് കുറവുണ്ട്.
3: അത്യാവശ്യം കുറവുണ്ടല്ലേ, മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് ചെറിയ ആശ്വാസം ഉണ്ട്. കുറെ നാളായല്ലോ മോഹൻ ചേട്ടനോട് സംസാരിച്ചിട്ട്.
4: ആ, കുറെ നാളായി, ഞാന് പല കാര്യങ്ങളിൽ ഇങ്ങനെ സമയമില്ലായിരുന്നു,
3: കുറച്ച് തിരക്കിലായിരുന്നു
4: അല്ലേ.
3: ഓക്കെ, അപ്പൊ മോഹൻ ചേട്ടാ, നമ്മുടെ ചോദ്യം കേട്ടായിരുന്നോ?
4: കേട്ടായിരുന്നു.
3: ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ബിൽഡിംഗ് ഏതാണ്? അതാണോ? ഉറപ്പാണോ?
4: അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
3: ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, ദുബായിലുള്ള ഒരു സ്ഥലമാണ്.
4: ദുബായിലുള്ളതാണെന്ന് അറിയാം, പക്ഷെ അത് ബുർജ് ഖലീഫ എന്നാണ് തോന്നുന്നു.
3: ആൻസർ ഞാൻ പറയട്ടെ?
4: ശരിയായാലും
3: ഓക്കെ, ബുർജ് ഖലീഫയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് കേട്ടോ.
4: അതാണല്ലോ,
3: അത് ബുർജ് ഖലീഫ തന്നെ പറയണം, എന്നാലേ ഞാൻ ആൻസർ കറക്റ്റ് ആണെന്ന് പറയത്തുള്ളൂ. അങ്ങനെ പറയണം, ബുർജ് ഖലീഫ എന്ന് തന്നെ പറയണം.
4: ഖലീഫ,
3: ബുർജ് ഖലീഫ. അപ്പൊ അങ്ങനെ പറഞ്ഞാലേ ഞാൻ ആൻസർ കറക്റ്റ് ആണെന്ന് പറയത്തുള്ളൂ. തെറ്റിപ്പോയി. ബുർജ് ഖലീഫ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് നമ്മൾ പറയേണ്ടത് കേട്ടോ. ബുർജ് ഖലീഫ. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ, വീണ്ടും വിളിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് മോഹൻ ചേട്ടനാണ്. മോഹൻ ചേട്ടൻ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട്, ബുർജ് ഖലീഫയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ബിൽഡിംഗ് എന്നുള്ളത്. നമുക്ക് വാട്സപ്പിലും കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. അനശ്വര മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ബുർജ് ഖലീഫ. മീനാക്ഷി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ബുർജ് ഖലീഫ. അരൂപ ശ്രീ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ബുർജ് ഖലീഫ. ക്രിസ്റ്റ്യൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ബുർജ് ഖലീഫ. അർച്ചന ചേച്ചി, മേരിക്കുട്ടി ചേച്ചി, സാജൻ ചേട്ടൻ, ഇന്ദിര ചേച്ചി, വൈഷ്ണ, അതുപോലെ സൗബിൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ബുർജ് ഖലീഫ. മെൽവിൻ, ഹരിത, ശ്രീപ്രിയ, അനൂപ്, അതുപോലെ മനീഷ് ഏട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ബുർജ് ഖലീഫ എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും ടോൾ ആയിട്ടുള്ള ബിൽഡിംഗ് ആണ് നമ്മുടെ ദുബായിൽ സ്ഥിതി ചെയ്യുന്ന ബുർജ് ഖലീഫ എന്നുള്ളത്. ഇതിന്റെ ടോട്ടൽ ഹൈറ്റ് വരുന്നത് 828 മീറ്റേഴ്സ് ആണ് കൂടെ, അതായത് ഓൾമോസ്റ്റ് ഒരു കിലോമീറ്ററിനടുത്ത് ഇതിന് ഹൈറ്റ് വരുന്നുണ്ട്. ടോട്ടൽ 163 ഫ്ലോർസ് ആണ് ഈ ഒരു ബിൽഡിങ്ങിലുള്ളത് കേട്ടോ. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ ഭീമമായിട്ടുള്ള ഉയരം കാരണം സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് കേട്ടോ. താഴത്തെ ഫ്ലോറിൽ നിന്ന് നമ്മൾ സൺസെറ്റ് കണ്ടതിന് ശേഷം പെട്ടെന്ന് ലിഫ്റ്റ് വഴി ഫ്ലോറിൽ എത്തിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി ആ ഒരു സൺസെറ്റ് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും സ്പീഡ് കൂടിയിട്ടുള്ള ലിഫ്റ്റുകളിൽ ഒന്നാണ് ഇതിനായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ വലിയ ബിൽഡിങ്ങിന്റെ പുറത്തുള്ള ഗ്ലാസുകൾ മുഴുവനായിട്ടും ഒന്ന് ക്ലീൻ ചെയ്ത് തീർക്കാനായിട്ട് വർക്കേഴ്സിന് ഓൾമോസ്റ്റ് 3 മാസം ടൈം എടുക്കും എന്നുള്ളതാണ് സത്യം. ശരിക്കും പറഞ്ഞാൽ മോഡേൺ എഞ്ചിനീയറിംഗിന്റെ ഒരു വലിയ അത്ഭുതം തന്നെയാണ് ബുർജ് ഖലീഫ എന്നുള്ളത്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിക്കാണ്. ഒപ്പം തന്നെ നമ്മളെ വിളിച്ച ആൻസർ പറഞ്ഞ മോഹൻ ചേട്ടനും ഒരു സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു സമയമാണ്. അടുത്ത ചോദ്യം ഇതാണ്, ഇതും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള മരം ഏതാണ്, വിച്ച് ഈസ് ദ ടാലസ്റ്റ് ട്രീ ഇൻ ദ വേൾഡ്. ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള മരം ഏതാണ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള മരം ഏതാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അപ്പൊ ആൻസേഴ്സ് പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-90-0974-2919-0090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9985873115.
2: കിടലം ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
3: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

എന്തിരൻ മൂവിയിൽ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 42 മിനിറ്റ് ആയിരിക്കാണ്. എന്റെ ചോദ്യം ഇതായിരുന്നു, ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള മരം ഏതാണ്? നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. അരൂപ ശ്രീ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഹൈപ്പിരിയൻ. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഹൈപ്പെരിയൻ എന്ന് തന്നെയാണ്. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു റെഡ് വുഡ് സെക്കോയ. ഷിമി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കോസ്റ്റ് റെഡ് വുഡ്. വൈഷ്ണ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ബെനിയൻ ട്രീ. മീനാക്ഷി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഹൈപ്പെരിയൻ. സാജൻ ചേട്ടൻ, അതുപോലെ തന്നെ മെൽവിൻ, അനുപമ, നന്ദന, കെവിൻ, ആരോമൽ, മനു എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഹൈപ്പെരിയൻ എന്ന് തന്നെയാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഹൈപ്പെരിയൻ. ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള മരം എന്ന് പറയുന്നത് ഹൈപ്പെരിയൻ ആണ്. ഇത് കാലിഫോർണിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മരമാണ് കേട്ടോ. ഒരു കോസ്റ്റ് റെഡ് വുഡ് ഇനത്തിൽപ്പെട്ട മരമാണ്. ഇതിന്റെ ടോട്ടൽ ഹൈറ്റ് ഏകദേശം 115.92 മീറ്റേഴ്സ് ആണ്. അതായത് ഏകദേശം ഒരു 38 നില കെട്ടിടത്തിന്റെ അത്രയും ഉയരം തന്നെ ഈ ഒരു മരത്തിനുണ്ട് കേട്ടോ. ആൻഡ് 2006 ഈ ഒരു മരം ആദ്യമായിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ സുരക്ഷ മുൻനിർത്തി ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ലൊക്കേഷൻ അധികൃതർക്ക് ഇപ്പോഴും അതീവ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന ഒന്നുകൂടിയാണ്. മാത്രമല്ല ലോക പ്രശസ്തമായിട്ടുള്ള സ്റ്റാച്യു ഓഫ് ലിബേർട്ടിയെക്കാളും ഉയരം ഈ ഒരു മരത്തിനുണ്ട് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഈ മരത്തിന് ഏകദേശം 600 മുതൽ 800 വർഷം വരെ പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത് കേട്ടോ. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് കടക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്, ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള പ്രതിമ ഏതാണ്? വിച്ച് ഈസ് എ ടോളസ്റ്റ് സ്റ്റാച്യു ഇൻ ദ വേൾഡ്. ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള പ്രതിമ ഏതാണ് എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. സോ ആൻസേഴ്സ് പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919 0 0 4 7 4 2 9 1 9 0. അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് കറക്റ്റായുള്ള ആൻസേഴ്സ് ഒക്കെ മെസ്സേജ് ആയിട്ടും അയക്കാം. ടു ദ നമ്പർ 9526490906. 9526490906.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ് ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു.
4: കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.
5: Yeah.

0: You are listening to Ashraya FM 90 Nadinuppam നാട്ടാർക്കൊപ്പം.
1: എനിക്ക് കൊറേ ഫേവറേറ്റ് സിനിമകളുണ്ട്. നീ നമ്മുടെ ആശ്രയ എഫ് എം 90 എന്ന് വെച്ചേ, ഞാൻ അതൊക്കെ ഒന്ന് കേക്കട്ടെ.
2: സിനിമ കേൾക്കാനാ? അത് കൊള്ളാലോ.
3: യെസ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ, അവയുടെ ഓർമ്മകൾ, അതിലൂടെ ഒന്ന് യാത്ര ചെയ്താലോ? ക്ലബ് ബോർഡ് ഓൺ ആശ്രയ എഫ് എം 90. മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 6 PM to 7 PM. സ്റ്റേ ട്യൂൺഡ്.

യെസ് എങ്ങനെ എ പി എൽ ആണ് ആശ്രയ എഫ് എം 90 വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഗെയിമിൽ കംപ്ലീറ്റ് ആയിട്ടും ജി കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള പ്രതിമ ഏതാണ്, വിച്ച് ഈസ് ദ ടോലസ്റ്റ് സ്റ്റാച്യു ഇൻ ദ വേൾഡ്. നമുക്ക് വാട്സപ്പിൽ കുറേയധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. നോക്കാം. സാജൻ ചേട്ടൻ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു സ്റ്റാച്യു ഓഫ് യൂണിറ്റി. മീനാക്ഷി മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു സ്റ്റാച്യു ഓഫ് യൂണിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമ. കൃഷ്ണപ്രിയ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അരൂപാശ്രീ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് തന്നെയാണ്. മേരിക്കുട്ടി ചേച്ചി, അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു സ്റ്റാച്യു ഓഫ് യൂണിറ്റി. വൈഷ്ണ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു സ്റ്റാച്യു ഓഫ് ലിബർട്ടി. മെൽവിൻ, കീർത്തി, ആരോമൽ, ബിന്ദു ചേച്ചി ആൻഡ് ഫൈനലി രേവതി ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് തന്നെയാണ്. നമ്മുടെ വൈഷ്ണ കുട്ടിയുടെ ആൻസർ മാത്രം ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോരിക്കുകയാണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി അല്ല, സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും ടോൾ ആയിട്ടുള്ള പ്രതിമ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആണ് കേട്ടോ. ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് വരുന്നത് 182 മീറ്റേഴ്സ് ആണ്. നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഹൈറ്റ് എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ ഏകദേശം 7 കിലോമീറ്റർ ദൂരം നിന്ന് നോക്കിയാൽ പോലും ഈ ഒരു സ്റ്റാച്യു വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല നമ്മുടെ അമേരിക്കയിലെ പോപ്പുലർ ആയിട്ടുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടിയേക്കാൾ ഓൾമോസ്റ്റ് ഇരട്ടി ഹൈറ്റ് ഈ ഒരു പ്രതിമയ്ക്കുണ്ട് എന്നുള്ളതാണ് സത്യം. മാത്രമല്ല ഗുജറാത്തിലെ നർമ്മദാ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വലിയ സ്റ്റാച്യു നിർമ്മിക്കാനായിട്ട് തൗസൻഡ്സ് ഓഫ് വർക്കേഴ്സും എഞ്ചിനീയേഴ്സും വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു വലിയ അഭിമാനം തന്നെയാണ് ഈ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പ്രതിമ. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻസ് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്, ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഹോട്ടൽ ഏതാണ്, വിച്ച് ഈസ് ദ ടോലസ്റ്റ് ഹോട്ടൽ ഇൻ ദ വേൾഡ്. ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഹോട്ടൽ ഏതാണ് എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസേഴ്സ് പോകുന്നോട്ടെ ടു ദ നമ്പർ 0472910904 2919 0909. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649900. പുഷ്പ 2 ഒരു കിഡിലൻ ട്രാക്ക് ഓൺ ദ വേ ആണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ വളകം. ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു. കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.
3: വിശാൽ ഒപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര. കിടലൻ ഓഫറുകളുമായി ഡിവോഴ്സ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വിലക്കുറവ്. ഈ ഓഫർ May 14 to 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
1: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: Which is the tallest hotel in the world? ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഹോട്ടൽ ഏതാണ് എന്നുള്ളതായിരുന്നു ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. നോക്കാം. മനീഷ് ഏട്ടൻ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു സി എൽ ദുബായ്. മീനാക്ഷി മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു സി എൽ ദുബായ്. മനീഷ് ഏട്ടൻ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു സി എൽ ദുബായ്. നന്ദന മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു ജിവോറ ഹോട്ടൽ ദുബായ്. അരൂപശ്രീ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു ജിവോറ ഹോട്ടൽ. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു സി എൽ ദുബായ് മറീന. ക്രിസ്റ്റിൻ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു സി എൽ ദുബായ് മറീന. കൃഷ്ണപ്രിയ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു സി എൽ ദുബായ് മറീന. സാജൻ ചേട്ടൻ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു ജിവോറ ഹോട്ടൽ. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു സി എൽ ടവർ ഹോട്ടൽ എന്നുള്ളതാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും ടോളായിട്ടുള്ള ഹോട്ടൽ ദുബായിൽ സ്ഥിതി ചെയ്യുന്ന സി എൽ ദുബായ് മറീനയാണ് കേട്ടോ. സി എൽ ടവർ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. 377 meters ആണ് ഇതിന്റെ ടോട്ടൽ ഹൈറ്റ് വന്നിട്ടുള്ളത്. 82 floors ഉള്ള ഈ ഒരു ആഡംബര ഹോട്ടൽ 2025 ഒഫീഷ്യലായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനു മുമ്പ് ദുബായിലെ തന്നെ ജിവോറ ഹോട്ടലായിരുന്നു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഹോട്ടൽ എന്ന് പറയുന്നത്. മാത്രമല്ല സി എൽ ദുബായ് മറീനയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് 76 ഫ്ലോറിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ഇൻഫിനിറ്റി പൂളാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിലെ ഏറ്റവും മുകളിലുള്ള ഒബ്സർവേഷൻ ഡെക്കിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പാം ജുമേറിയും അതുപോലെ അറേബ്യൻ ഗൾഫും ഉൾപ്പെടെയുള്ള ദുബായിലെ കാഴ്ചകൾ കംപ്ലീറ്റ് ആയിട്ടും 360 degrees വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. മാത്രമല്ല ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുള്ള ഈ ഒരു വലിയ ബിൽഡിംഗ് ലക്ഷറിയുടെയും ആധുനിക ആർക്കിടെക്ചറിൻ്റെയും ഒരു മികച്ച എക്സാമ്പിൾ കൂടിയാണ് ഈ ഒരു സി എൽ ദുബായ് മറീന എന്ന് പറയുന്നത്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിക്കുകയാണ്. തെറ്റിപ്പോയവർ വിഷമിക്കേണ്ട, ഇനിയും നമുക്ക് ചോദ്യങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ചർച്ച് ഏതാണ്? വിച്ച് ഈസ് ദ ടോലസ്റ്റ് ചർച്ച് ഇൻ ദ വേൾഡ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ചർച്ച് ഏതാണ് എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090-4-7-4-2-9-1-9-0-0. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526-6-4-9-0-9-0.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
3: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBC സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440.
2: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
3: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
2: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
3: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
5: Once again, welcome back to APL with me, RJ Anamika. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 33 മിനിറ്റ് ആയിരിക്കുകയാണ്. എന്റെ ചോദ്യം ഇതായിരുന്നു, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ചർച്ച് ഏതാണ്, വിച്ച് ഈസ് എ ടാലസ്റ്റ് ചർച്ച് ഇൻ ദ വേൾഡ് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. രേവതി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, സഗ്രഡ ഫാമിലിയ. നന്ദന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, സഗ്രഡ ഫാമിലിയ എന്ന് തന്നെയാണ്. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, സഗ്രഡ ഫാമിലിയ. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, സഗ്രഡ ഫാമിലിയ. അതുപോലെ അനീഷ് ഏട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, സഗ്രഡ ഫാമിലിയ. അരൂപശ്രീ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഉം മിൻസ്റ്റർ. മിനി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബാസലിക്ക. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, സഗ്രഡ ഫാമിലിയ. അനൂപ് കീർത്തി, ഹരിത എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് സഗ്രഡ ഫാമിലിയ എന്ന് തന്നെയാണ്. മീനാക്ഷി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഉം മിൻസ്റ്റർ. അതുപോലെ തന്നെ കാർത്തിക് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, സഗ്രഡ ഫാമിലിയ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ലോകത്തിലെ ഏറ്റവും ടോളായിട്ടുള്ള പള്ളി സ്പെയിനിലെ ബാഴ്സലോണയിൽ സ്ഥിതി ചെയ്യുന്ന സഗ്രഡ ഫാമിലിയ ആണ് കേട്ടോ. പ്രശസ്ത ആർക്കിടെക്ട് ആയിട്ടുള്ള ആന്റണി ഗൗഡി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു പള്ളിയുടെ ടോട്ടൽ ഹൈറ്റ് വരുന്നത് 172.5 meters ആണ്. ജർമ്മനിയിലെ ഉം മിൻസ്റ്ററിനെ പിന്തള്ളിയാണ് സഗ്രഡ ഫാമിലിയ ഈ ഒരു ലോക റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1882 പണി തുടങ്ങിയിട്ടുള്ള ഈ ഒരു പള്ളി പൂർത്തിയാക്കാനായിട്ട് 140-ലധികം വർഷങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ടവർ ആയിട്ടുള്ള ടവർ ഓഫ് ജീസസ് ക്രൈസ്റ്റിന്റെ നിർമ്മാണം പൂർത്തിയായതോടുകൂടിയാണ് ഇതിലെ ലോകത്തിലെ ഏറ്റവും ടോൾ ആയിട്ടുള്ള ചർച്ച് എന്ന പദവി ലഭിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആർക്കിടെക്ചറും ചരിത്രവുമുള്ള ഈ പള്ളി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിസ്മയങ്ങളിൽ ഒന്നാണ് കേട്ടോ. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇതാണ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള പിരമിഡ് ഏതാണ്, വിച്ച് ഈസ് എ ടാലസ്റ്റ് പിരമിഡ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള പിരമിഡ് ഏതാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആൻസേഴ്സ് പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക്. ദ നമ്പർ 0474-291-9090-0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649909.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ.

0: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു.
0: കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.

യെസ് എങ്ങനെ കസിൻസ് മൂവിയിൽ ഒരു കലക്കൻ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 50 മിനിറ്റ് ആയിരിക്കാണ്. നമ്മുടെ ഇന്നത്തെ ഗെയിമിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള പിരമിഡ് ഏതാണ്? വിച്ച് ഈസ് എ ടാലസ്റ്റ് പിരമിഡ് ഇൻ ദ വേൾഡ്. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. രേവതി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ ഓർ ദ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ചോക്ലേറ്റ്. പ്രണവ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ. അനീഷ് ഏട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഗ്രേറ്റ് പിരമിഡ്. അരൂപശ്രീ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ. നന്ദന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, കുഫു. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, പിരമിഡ് ഓഫ് കുഫു ഈജിപ്ത്. മീനാക്ഷി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ. മനീഷ് ഏട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ. ഫൈനലി സാജൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ചോലുല. സോ ദ കറക്റ്റ് ആൻസർ വരുന്നത് ലോകത്തിലെ ഏറ്റവും ടോളായിട്ടുള്ള പിരമിഡ് ഈജിപ്റ്റിലെ സിറ്റുവേറ്റ് ചെയ്യുന്ന ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസയാണ് കേട്ടോ. പുരാതന ഈജിപ്റ്റിലെ കുഫു രാജാവിന്റെ ശവകുടീരമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ ഒറിജിനൽ ഹൈറ്റ് ഏകദേശം 146 മീറ്റേഴ്സ് ആണ് കേട്ടോ. ഏകദേശം 3800 വർഷങ്ങളോളം ലോകത്തിലെ ഏറ്റവും ടോളായിട്ടുള്ള മാൻമെയ്ഡ് സ്ട്രക്ചർ എന്ന റെക്കോർഡും ഈ ഒരു പിരമിഡിനായിരുന്നു. ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ നിർമ്മാണമാണ്. ഏകദേശം 2,300,000 വലിയ സ്റ്റോൺ ബ്ലോക്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് പണിതിരിക്കുന്നത്. അതിൽ ഓരോ കല്ലിനും ടണ്ണുകളോളം ഭാരമുണ്ട് കേട്ടോ. ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മോഡേൺ മെഷീനറി ഒന്നുമില്ലാതെ 1,000,000 വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും കൃത്യതയോടെ അവരെങ്ങനെ ഇത് നിർമ്മിച്ചു എന്നത് ഇന്നും സയൻസിന് മുന്നിൽ ഒരു അത്ഭുതമായിട്ട് നിൽക്കുന്ന ഒന്നാണ്. ചുരുക്കി പറഞ്ഞാൽ പുരാതന ഈജിപ്ഷ്യൻ എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും വലിയൊരു മാസ്റ്റർ പീസ് ആണ് ഈ ഒരു പിരമിഡ് എന്ന് പറയുന്നത്. അതായത് ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ഇന്നത്തെ ഗെയിമിൽ കറക്റ്റായിട്ട് ആൻസേഴ്സ് പറഞ്ഞ എല്ലാവരുടെയും പേരുകൾ നമ്മളിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ഫ്രൈഡേ ആണ് ഒരാളെ ലക്കി ഡ്രോയിലൂടെ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അന്ന് വിന്നറാകുന്ന ഭാഗ്യശാലിക്ക് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക ജ്വല്ലറി സ്പോൺസർ ചെയ്യുന്ന ഒരു അട്ടിപൊളി തകർപ്പൻ സമ്മാനം സ്വന്തമാക്കാം. സോ മസ്റ്റായിട്ടും ഫ്രൈഡേ വരെ എല്ലാവരും നമ്മുടെ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 52 മിനിറ്റ് ആയിരിക്കാണ്. ഇന്നത്തെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നേരം നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ഈവനിംഗ് വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജനാമിക സൈനിങ് ഓഫ്.

0: ഓടമഞ്ഞ് പുതച്ചുറങ്ങുന്ന ഒരു നഗരം. എങ്ങും ഒരു വെല്ലാത്ത സൈലൻസ്. ഒരു കൊലപാതകയ്ക്ക് തന്റെ ഇരയെ തേടിയിറങ്ങാൻ ഇതിലും മികച്ചൊരു സമയം വേറെയില്ല. ആ തണുത്ത പുലരിയുടെ ശാന്തതയെ കീറിമുറിച്ചുകൊണ്ട് ഒരു കൊലപാതകം നടക്കുന്നു. യാതൊരു തെളിവുകളും ബാക്കി വെക്കാതെ വളരെ ബുദ്ധിമാനായൊരു ക്രിമിനൽ ചെയ്യുന്ന കൃത്യം. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഇതേപോലെ മറ്റൊരു കൊലപാതകം കൂടി സംഭവിക്കുന്നു. പുറമേ നോക്കുമ്പോൾ കൊല്ലപ്പെട്ടവർ തമ്മിൽ യാതൊരുവിധ കണക്ഷനുമില്ല. എന്നാൽ ഈ കൊലപാതക പരമ്പരകൾക്ക് പിന്നിൽ വളരെ ഇരുണ്ട ഒരു ഭൂതകാലത്തിന്റെ കഥയുണ്ടെങ്കിലോ? സസ്പെൻസുകളുടെ ഒരു ഘോഷയാത്ര തന്നെ ഒരുക്കി വെച്ചുകൊണ്ട് പ്രേക്ഷകരുടെ ശ്വാസം നിലപ്പിച്ചു കളയുന്ന ഒരു ഗംഭീര സിനിമാ അനുഭവത്തിലേക്കാണ് ഈ കഥാപശ്ചാത്തലം വിരൽ ചൂണ്ടുന്നത്. മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലറുകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ മുൻപന്തിയിൽ തന്നെയുള്ള ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് എന്ന മാസ്റ്റർ പീസ് സിനിമയെ കുറിച്ചാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ. സോ വെൽക്കം ടു ദി ബ്യൂട്ടിഫുൾ സെഗ്മെന്റ് ഓഫ് ക്ലബ് ബോർഡ് വിത്ത് മീ ആർ ജെ അനാമിക. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഈ സിനിമ തിയേറ്ററുകളിൽ റിലീസാകുന്നത്. മലയാളികളെ ത്രില്ലടുപ്പിക്കുന്നതിൽ പ്രത്യേക കഴിവുള്ള ലെജൻഡറി ഡയറക്ടർ ജോഷിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്.
1: വേണ്ടത്തും വേണ്ടാത്തും കാശുപിരിക്കാനെത്തും പോലീസ് മര്യാദക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നവരെ കൊന്നു പോകുമ്പോ പോലീസുമില്ല പട്ടാളവുമില്ല. എന്ത് വിശ്വാസിച്ചാണ് ആളുകൾ നാട്ടിൽ കഴിയുന്നേ? നീതി ന്യായം നോക്കി നടത്തേണ്ട ജഡ്ജിയുടെ കയ്യിൽ ഇതാണെങ്കിൽ നിങ്ങളൊക്കെ ഈ കുപ്പായം വലിച്ചെറിഞ്ഞിട്ട് വേറെ വല്ല പണിക്കും പോണം.
0: കെ ജി ആർ പ്രൊഡക്ഷൻസിന്റെ ബാനറിലൊരുങ്ങിയ ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കെ ജി രാജഗോപാലാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രമേയവും അതുവരെ മലയാള സിനിമ അധികം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലായിരുന്നു ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 80s അവസാനവും 90s തുടക്കവും എന്ന് പറയുന്നത് മലയാള സിനിമയിൽ ക്രൈം ത്രില്ലേഴ്സ് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ട ഒരു സമയമായിരുന്നു. ഒരു CBI ഡയറി ഗ്രൂപ്പ് പോലുള്ള സിനിമകൾ ഉണ്ടാക്കിയ ഓളം വളരെ വലുതായിരുന്നു. അക്കാലത്ത് ഓഡിയൻസിന് ബുദ്ധിമാനായ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറും സങ്കീർണമായ കൊലപാതകങ്ങളും വലിയ ആവേശമാണ് നൽകിയിരുന്നത്. ആ ഒരു ട്രെൻഡിലേക്കാണ് വളരെ ഫ്രഷായ ഒരു ട്രീറ്റ്മെന്റിലൂടെ ഈ സിനിമ കടന്നു വരുന്നത്.
2: ബുദ്ധിഭ്രമം പോലെ എന്തെങ്കിലും ബാധിച്ചിട്ടുള്ള ഒരാളിന് മാത്രമേ ഇത്ര കണ്ണിങ്ങായിട്ടും ക്രൂവലായിട്ടും ഇത് ചെയ്യാൻ ഒക്കൂ. അതായത് ഒരു സൈക്കോപാത്തിന് സ്വന്തം അച്ഛനോട് ഒടുങ്ങാത്ത വൈരാഗ്യം തോന്നി അത് വളർന്ന് ബുദ്ധിയുടെ സമനില തെറ്റിയ ഒരാളാണ് അയാളെന്ന് വെക്കുക. അച്ഛന്റെ മുമ്പിൽ ഒന്നും ചെയ്യാൻ ശേഷിയില്ലാത്ത മകൻ, എന്നാൽ വൈരാഗ്യമുണ്ട്. ആ വൈരാഗ്യം അച്ഛന്റെ പ്രായത്തിലുള്ള മധ്യവയസ്കരെ കാണുമ്പോൾ അവരിലൂടെ തീർക്കുകയാണെന്ന് കരുതിയാലോ?
3: ഇറ്റ്സ് എ ജെനുവിൻ പോയിന്റ്. അങ്ങനെ പക്ഷേ ഇത് എവിടെ പിടിച്ച് തുടങ്ങണമെന്നാണ് പിടികിട്ടാത്തത്.
0: വെറും ഒരു പോലീസ് അന്വേഷണം എന്നതിലുപരി മനുഷ്യന്റെ മനഃശാസ്ത്രത്തെയും പ്രതികാര ചിന്തകളെയും വളരെ ആഴത്തിൽ അനലൈസ് ചെയ്യുന്ന ഒരു ഡാർക്ക് ത്രില്ലർ ആയിട്ടാണ് ഈ സിനിമ എത്തിയിട്ടുണ്ടായിരുന്നത്. അക്കാലത്തെ പ്രേക്ഷകർക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
1: കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Morning.
1: മഞ്ഞുമൂടിയ ഒരു നഗരം, തണുത്തുറഞ്ഞ ഒരു പുലർക്കാലം. തെരുവ് വിളക്കുകൾ പോലും അണഞ്ഞ് എല്ലാവരും ഗാഢനിദ്രയിലാണ്ട ആ സമയത്ത് ഇരുട്ടിന്റെ മറപ്പറ്റി ഒരു കൊലയാളി തന്റെ ഇരയെ തേടി ഇറങ്ങുകയാണ്. യാതൊരുവിധ ശബ്ദവുമില്ലാതെ, തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ വളരെ കൃത്യമായിട്ട് അയാൾ ആ കൊലപാതകം നടത്തി മറിയുന്നു. പോലീസ് അന്വേഷണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നഗരത്തിന്റെ മറ്റൊരു കോണിൽ ഇതുപോലെ രണ്ടാമത്തെ കൊലപാതകവും സംഭവിക്കുന്നു. ഒരു വിരലടയാളവും പോലുമില്ല, ആയുധങ്ങളില്ല. എന്തിനാണ് ഇവരെ കൊലപ്പെടുത്തിയത് എന്നതിന് ഒരു സൂചനയുമില്ല. ഭയം നഗരത്തെ ഒന്നാകെ വിഴുങ്ങുകയാണ്. ഈ ഒരു ഭയപ്പെടുത്തുന്ന അറ്റ്മോസ്ഫിയർ സെറ്റിംഗിലൂടെയാണ് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളിൽ ഒന്നായ ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് എന്ന സിനിമയുടെ കഥ ആരംഭിക്കുന്നത്.
2: അയാളുടെ പേരാ വീട് നിട്ടിരിക്കുന്നത്? ക്രിസ്റ്റീവില്ല,
3: അവനും
2: ഇല്ല, എവിടെയുണ്ട്? പക്ഷെ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞൂടാ. കേട്ടത് കേട്ടത് അവന് തലയ്ക്ക് നല്ല സുഖമില്ലായിരുന്നു. അത് കാരണം എങ്ങോട്ടാ പോയതെന്ന്?
3: മൈ ഗോഡ്, ഇറ്റ് ഈസ് സ്ട്രേഞ്ച്. ഒരു കുടുംബം ഓരോരുത്തരായിട്ട് അപ്രത്യക്ഷമാവുക.
2: മദർ മരിച്ചതിന് ശേഷം മകനെ പറ്റി ആരും അന്വേഷിച്ചില്ല. പിന്നെ ഹി വാസ് മാർ ആൾസോ. അങ്ങനെ ഒന്നര വർഷം ആരും താമസമില്ലാതെ കിടന്നതിന് ശേഷമാണ് ഈ വീട് അവരെ വിറ്റത്.
1: തുടർച്ചയായിട്ട് നടക്കുന്ന കൊലപാതകങ്ങൾ പോലീസിനെയും സർക്കാരിനെയും വലിയ പ്രതിസന്ധിയിലാക്കുന്ന സമയത്താണ് വളരെ ബ്രില്യന്റ് ആയ എസ് പി ഹരിദാസ് ഐ ബി എസ് ഈ കേസിന്റെ അന്വേഷണ ചുമതല ഏറ്റെടുക്കുന്നത്. പുറമേ നോക്കുമ്പോൾ കൊല്ലപ്പെട്ടവർ തമ്മിൽ യാതൊരുവിധ കണക്ഷനുമില്ല. അവർ വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്നവരും നഗരത്തിലെ പ്രമുഖരുമാണ്. എന്നാൽ ഹരിദാസിന്റെ ഷാർപ്പായ കണ്ണുകൾ ഈ കേസിലെ ചില സമാനതകൾ കണ്ടെത്തുന്നു. കൊല്ലപ്പെട്ട രീതിയിലും അവർക്ക് വന്ന ചില അജ്ഞാത ഫോൺ കോളുകളിലും ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ടായിരുന്നു. തുടർന്ന് നടക്കുന്ന ഇൻവെസ്റ്റിഗേഷനിൽ ഹരിദാസ് ഞെട്ടിക്കുന്ന ആ സത്യം മനസ്സിലാക്കുന്നു. കൊല്ലപ്പെട്ടവരെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് ഒരേ കോളേജിൽ പഠിച്ചവരായിരുന്നു. അവിടെ വെച്ച് അവർ ചെയ്ത വളരെ ക്രൂരവും ക്ഷമിക്കാൻ കഴിയാത്തതുമായ ഒരു തെറ്റുണ്ട്. ആരും അറിയില്ല എന്ന് കരുതി അവർ കുഴിച്ചുമൂടിയ ഒരു വലിയ രഹസ്യം.
3: അല്ല സിസ്റ്റർ, ശ്രീദേവി റുസാരിയുടെ മരണം ഒരു സാധാരണ മരണം തന്നെയായിരുന്നു എന്നാണോ സിസ്റ്ററിന്റെ അഭിപ്രായം?
4: എന്ന് ചോദിച്ചാ ഹെൽത്ത് റിപ്പോർട്ട് അനുസരിച്ച് അങ്ങനെ തന്നെയാ. ആസ്ഫിൻസിയ, ശ്വാസമുട്ടൽ സംഭവിക്കാം. അല്ലെങ്കിൽ തന്നെ ആ കുട്ടിയുടെ ഹെൽത്ത് വളരെ മോശമായിരുന്നു.
3: ശ്വാസമുട്ടൽ പോസ്റ്റ് ഒന്നും ആകാൻ
4: സാധ്യതയില്ല. ഏതായാലും ആരും കഴുത്ത് ഞെരിച്ചിട്ടൊന്നുമില്ല. ഹോസ്പിറ്റൽ പെട്ടി കിടന്ന് തന്നെയാണ് മരിച്ചത്.
3: അന്നത്തെ ദിവസം അസാധാരണമായിട്ട് എന്തെങ്കിലും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ടോ
4: എന്ന് ചോദിച്ചാല്, ഉച്ചയ്ക്കായിരുന്നു മരണം. ഉച്ചയ്ക്ക് കുറച്ചു മുമ്പ് ഞാൻ ശ്രീദേവിയുടെ റൂമിൽ ചെന്നപ്പോ ആ മൂഞ്ചക്കം വന്നിട്ടുണ്ടായിരുന്നു. ബഹളം കേട്ടുകൊണ്ടാണ് ഞാൻ ഓടിച്ചെന്നത്.
5: എല്ലാവരുടെ മുമ്പിൽ എന്നെ ഭ്രാന്തനാക്കി കാണിക്കാൻ നിങ്ങൾ കെട്ടിയുണ്ടാക്കുന്ന ഡ്രാമയാണത്.
4: ഞാൻ ആരോട് അങ്ങനെ പറഞ്ഞിട്ടില്ല മോനെ. ഞാൻ കാല് വഴിക്ക് വീണതാ.
5: വഴിക്ക് വീണമൊന്നുമല്ല, അത് വേറെ കള്ളം.
1: ആ ഭൂതകാലത്തിന്റെ ബാക്യപത്രമാണ് ഇപ്പോൾ നടക്കുന്ന ഈ കൊലപാതക പരമ്പരകൾ. പണ്ട് അവർ കാരണം ജീവിതം തകർന്നു പോയ ഒരാൾ വർഷങ്ങൾക്ക് ശേഷം ഒരു കൊടും ക്രിമിനലായി മാറി ഓരോരുത്തരെയായി വേട്ടയാടുകയാണ്. അടുത്തേര ആരാണെന്ന് പോലീസിന് കൃത്യമായി അറിയാം. പക്ഷേ ആ കൊലയാളിയെ പിടിക്കുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. പോലീസിന്റെ ഓരോ നീക്കവും മുൻകൂട്ടി കണ്ട് അയാൾ അവർക്ക് മുന്നിലൂടെ നടന്നു നീങ്ങി. ഹരിദാസ് ഐ പി എസും ആ അജ്ഞാത കൊലയാളിയും തമ്മിലുള്ള ബുദ്ധിപരമായ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ് പിന്നീട് സിനിമയുടെ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കേവലം ഒരു റിവഞ്ച് സ്റ്റോറി എന്നതിലുപരി പ്രതികാരം മനുഷ്യന്റെ മനസ്സിനെ എത്രത്തോളം ഡാർക്കാക്കി മാറ്റും എന്നുള്ള സൈക്കോളജിക്കൽ വശം കൂടിയാണ് ഈ സിനിമയുടെ കഥ സംസാരിക്കുന്നത്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അല്പസമയത്തിനകം ഉണ്ടായേക്കും. അന്തിമ ചർച്ചകൾ ന്യൂഡൽഹിയിൽ പൂർത്തിയായി. 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. CBSE 12 ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 85.2% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിലെത്തി തിരുവനന്തപുരം മേഖല. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരം. രാജ്യത്ത് ഈ മാസം 16 കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അല്പസമയത്തിനകം ഉണ്ടായേക്കും. അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിനായി മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ച പൂർത്തിയായി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. MLA നിന്നും അഭിപ്രായം ആരാഞ്ഞ ശേഷം മൂന്ന് നേതാക്കളുമായും ഹൈക്കമാൻഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തിയിരുന്നു. KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായവും കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇന്നലെ ചോദിച്ചറിഞ്ഞു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ചർച്ചയിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. മുഖ്യമന്ത്രി തീരുമാനം വന്ന ശേഷമുള്ള മറ്റ് കാര്യങ്ങൾ നിശ്ചയിക്കാൻ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളെ യോഗം ചുമതലപ്പെടുത്തിയതായി ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. വോട്ടെടുപ്പിൽ 144 MLA വിജയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. SP വേലുമണിയുടെ നേതൃത്വത്തിലുള്ള AIADMK MLA വിജയ്ക്ക് അനുകൂലമായാണ് വോട്ട് ചെയ്തത്. എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള 22 AIADMK MLA എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. DMK അംഗങ്ങൾ സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു. 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് കേന്ദ്രമന്ത്രിസഭായോഗം. കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പുവരുത്താൻ തീരുമാനം സഹായിക്കുമെന്ന് മന്ത്രിസഭായോഗത്തിനുശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ അറിയിച്ചു. 37,500 കോടി രൂപ ചെലവിൽ ഉപരിതല കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷൻ പ്രോത്സാഹന പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 75 ദശലക്ഷം ടൺ കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നാഗ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നവീകരണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. CBSE 12 ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. 85.2% വിജയശതമാനം. തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. 17,68,000 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 15,07,000 വിദ്യാർത്ഥികളാണ് വിജയിച്ചത്. CBSE ഔദ്യോഗിക വെബ്സൈറ്റുകൾ, ഡിജി ലോക്കർ, ഉമംഗ് ആപ്പ് എന്നിവയിലൂടെയും ഫലം പരിശോധിക്കാം. സംസ്ഥാനത്തെ ഭരണ അടിസ്ഥാന സൌകര്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറി A.J. തിലകിന്റെ അധ്യക്ഷതയിൽ സെക്രട്ടേറിയറ്റിൽ ഉന്നതതല യോഗം ചേർന്നു. വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, വകുപ്പ് മേധാവികൾ, ജില്ലാ കളക്ടർമാർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. LPGയിൽ നിന്ന് PNG മാറ്റം, സ്കൂൾ തുറക്കലിനുള്ള ഒരുക്കങ്ങൾ, സെൻസസ് പ്രവർത്തനങ്ങൾ, പാമ്പുകടി പ്രതിരോധം, മൺസൂൺ മുന്നൊരുക്കങ്ങൾ, ദേശീയപാത വികസന പ്രവൃത്തികൾ എന്നിവ യോഗം വിലയിരുത്തി. വിശദാംശങ്ങളിലേക്ക്.
2: LPG ഉപയോഗവും പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് സംവിധാനത്തിലേക്കുള്ള മാറ്റവും സംബന്ധിച്ച് ഭക്ഷ്യ പൊതുവിതരണ അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശദീകരിച്ചു. PNG ലഭ്യത ഉറപ്പാക്കിയാൽ പൊതുജനങ്ങൾ മാറാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് യോഗം വിലയിരുത്തി. ഈ മാസം 31 പാഠപുസ്തകങ്ങളുടെ അച്ചടിയും വിതരണവും പൂർത്തിയാകുമെന്ന് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി അറിയിച്ചു. 65% പാഠപുസ്തകം കുടുംബശ്രീ യൂണിറ്റുകൾ വഴി വിതരണം ചെയ്തു കഴിഞ്ഞു. ശേഷിക്കുന്ന പുസ്തകങ്ങളും സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. ജൂൺ 1 സ്കൂളുകൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് നൽകുന്ന നടപടിക്രമവും യോഗം ചർച്ച ചെയ്തു. സെൻസസുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കണമെന്ന് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി. മൺസൂൺ മുന്നൊരുക്കം സംബന്ധിച്ച് ദുരന്ത നിവാരണ വകുപ്പ് വിശദീകരിച്ചു. മലപ്പുറം മങ്കടയിൽ മിന്നലപകടത്തിൽ 4 യുവാക്കൾ മരിച്ച സംഭവത്തിൽ യോഗം അനുശോചിച്ചു. ദുരന്തബാധിത കുടുംബങ്ങൾക്ക് സഹായം അടിയന്തരമായി വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. പ്രളയ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും അനുബന്ധ കാര്യങ്ങൾക്കും ഓരോ ജില്ലയ്ക്കും 1 കോടി രൂപ വീതം ഉടൻ അനുവദിക്കാനും തീരുമാനമായി. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ലക്ഷദ്വീപിന്റെ വ്യോമഗതാഗത ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയായി. കൊച്ചിയിൽ നിന്നും അഗത്തിയിൽ എത്തിച്ചേരാൻ 2 മണിക്കൂറോളമാണ് വേണ്ടിവന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
4: കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കലിന്റെ ഭാഗമായി സ്കൈഹോപ്പ് കമ്പനിയുടെ VTSHE സീപ്ലെയിനാണ് ഇന്ന് രാവിലെ അഗത്തിദ്വീപിലെ ലഗൂണിൽ വിജയകരമായി പറന്നിറങ്ങിയത്. 2 ക്രൂ അംഗങ്ങൾ, സ്കൈഹോപ്പ് കമ്പനി അധികൃതർ, DGCA ഉദ്യോഗസ്ഥർ എന്നിവർ പരിശോധന യാത്രയുടെ ഭാഗമായി. ലക്ഷദ്വീപിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സീപ്ലെയിൻ കടലിൽ വിജയകരമായി പറന്നിറങ്ങുന്നത്. ലക്ഷദ്വീപ് പോർട്ട് ഷിപ്പിംഗ് ആന്റ് ഏവിയേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെയും കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയുമാണ് സീപ്ലെയിൻ ദൌത്യം ലക്ഷദ്വീപിൽ ഏകോപിപ്പിച്ചത്. ദ്വീപുകൾക്കിടയിലെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സീപ്ലെയിൻ സർവീസുകൾ വലിയ മുതൽക്കൂട്ടാവും.
1: സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കറെ ലോക്ഭവനിൽ സന്ദർശിച്ചു. ഇരുവരും പരസ്പരം നന്ദി രേഖപ്പെടുത്തി. ശ്രീ പിണറായി വിജയനും കുടുംബത്തിനും ഗവർണർ ഹൃദയം നിറഞ്ഞ ആശംസകളും ആരോഗ്യവും നേർന്നു. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ഇടി നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19-നാണ് നട അടയ്ക്കുക. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ഞായറാഴ്ച സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നു. രാവിലെ 7:30 കവടിയാറിൽ നിന്നാരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി നിയമസഭാ മന്ദിരം സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16-ഓടെ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടിമിന്നൽ അതീവ അപകടകാരികളാണ് എന്നതിനാൽ കാർമേഘം കണ്ടുതുടങ്ങുമ്പോൾ തന്നെ ജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് മരിച്ച യുവാക്കളുടെ മൃതദേഹം മങ്കട മലയിൽ ജുമാ മസ്ജിദിൽ ഖബറടക്കി. മങ്കടയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹങ്ങളിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ വൈകിട്ടാണ് കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ 7-അംഗ സംഘത്തിന് ഇടിമിന്നലേറ്റ് 4 യുവാക്കൾ മരിച്ചത്. 3 പേർ ചികിത്സയിലാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. റായ്പൂരിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സ്വർണത്തിനും വെള്ളിക്കുമുള്ള തീരുവ 6-ൽ നിന്ന് 15% പ്ലാറ്റിനത്തിന്റേത് 15.4% വർദ്ധിപ്പിച്ചത്. പുതുക്കിയ തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. തീരുവ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ സംസ്ഥാനത്ത് സ്വർണവില കുതിച്ചുയർന്നു. പവന് വില രാവിലെ 10,200 രൂപ കൂടി 1,23,120 രൂപയിലെത്തിയത് ഉച്ചതിരിഞ്ഞ് 1,18,800 കുറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 50 പോയിന്റ് നേട്ടത്തിൽ 74,609 നിഫ്റ്റി 33 പോയിന്റ് നേട്ടത്തിൽ 23,413 വ്യാപാരം അവസാനിപ്പിച്ചു. കഴക്കൂട്ടം സൈനിക സ്കൂളിലെ 1983 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നിർമ്മിച്ചു നൽകിയ AC ഹാൾ എയർ മാർഷൽ ബി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മുൻ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അല്പസമയത്തിനകം ഉണ്ടായേക്കും. അന്തിമ ചർച്ചകൾ ന്യൂഡൽഹിയിൽ പൂർത്തിയായി. 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. സിബിഎസ്ഇ 12 ക്ലാസ് ബോർഡ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 85.2% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിലെത്തി തിരുവനന്തപുരം മേഖല. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരം. രാജ്യത്ത് ഈ മാസം 16 കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര

തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90 സ്റ്റേ ട്യൂൺ.

0: Clapboard.
1: ഇന്നത്തെ വെളുപ്പാങ്കാലത്ത് എന്ന സിനിമയുടെ ഏറ്റവും വലിയ ബാക്ക്ബോൺ എന്ന് പറയുന്നത് ഇതിലെ അഭിനേതാക്കളുടെ ഗംഭീര പ്രകടനങ്ങൾ തന്നെയാണ്. ഓരോ കഥാപാത്രങ്ങൾക്കും അവരുടേതായ സ്പേസ് സിനിമയിലുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് മമ്മൂട്ടി ചെയ്ത എസ് പി ഹരിദാസ് IPS എന്ന ക്യാരക്ടർ. മലയാള സിനിമ കണ്ട ഏറ്റവും സ്റ്റൈലിഷ് ആയ പോലീസ് ഓഫീസർമാരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ മുൻപന്തിയിൽ തന്നെ എസ് പി ഹരിദാസ് ഉണ്ടാകും. വളരെ കാമായ, അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുകയോ ബഹളം വെക്കുകയോ ചെയ്യാത്ത ഒരു ഇന്റലിജന്റ് ഓഫീസർ.
2: അതെ, നിന്റെ പപ്പ റൊസാരിയോ. യെസ്, നിന്റെ പപ്പ അല്ലേ അത്? നോക്ക്. യെസ്, ഹീസ് യുവർ ഫാദർ.
1: സീനിൽ നിൽക്കുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജും ഐ മൂവ്മെന്റ്സും ഒക്കെ ഗംഭീരമായിരുന്നു. ഡയലോഗിലൂടെ അല്ലാതെ നോട്ടം കൊണ്ടും ചെറിയ ജെസ്റ്റേഴ്സ് കൊണ്ടും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ബ്രില്യൻസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ മമ്മൂട്ടിയിലെ നടന് സാധിച്ചു. ഈ സിനിമയിലെ അദ്ദേഹത്തിന്റെ അണ്ടർ പ്ലേ അത്രത്തോളം മികച്ചതായിരുന്നു. മറ്റൊരു കഥാപാത്രമാണ് സുരേഷ് ഗോപി ചെയ്ത ക്രിസ്റ്റഫർ. ഈ സിനിമ കണ്ടിറങ്ങിയ ഏതൊരു പ്രേക്ഷകന്റെ മനസ്സിൽ ഒരു ഭയമായി അതേസമയം ഒരു വേദനയായി അവശേഷിച്ച കഥാപാത്രമാണ് സുരേഷ് ഗോപിയുടേത്. മറ്റൊരു കഥാപാത്രമാണ് നെടുമുടി വേണു ചെയ്ത വാരിയർ എന്ന ക്യാരക്ടർ. ഇവരെല്ലാം ഒന്നിനൊന്ന് മികച്ച പ്രകടനങ്ങളാണ് ഈ സിനിമയിലൂടെ കാഴ്ചവെച്ചത്.
3: പെട്ടെന്ന് ഓർമ്മ വരുന്നില്ലേ ഉള്ളൂ, പക്ഷേ എനിക്ക് കക്ഷി അറിയാം.
4: ഡോക്ടർ പറഞ്ഞത് നേരാ, ഞാൻ അങ്ങയുടെ പേഷ്യന്റ് ആയിരുന്നു കുറെ അധികം നാൾ.
3: യെസ്, നൗ ഐ റിമെമ്പർ.
4: 36 വയസ്സ് വരെ ഞാൻ ട്രീറ്റ്മെന്റിലായിരുന്നു സൈക്കിക് പ്രോബ്ലംസ്. 23 വയസ്സ് മുതൽ ഏതാണ്ടൊരു 12-13 കൊല്ലം.
1: സിനിമയുടെ പിന്നണിയിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഡയറക്ടർ ജോഷിയും തിരക്കഥാകൃത്തുമായിട്ടുള്ള പത്മരാജനും തമ്മിലുള്ള ആ ഒരു കൊളാബറേഷനാണ്. പത്മരാജന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സങ്കീർണമായ ഒരു സ്ക്രിപ്റ്റിനെ ജോഷി തന്റെ ട്രേഡ് മാർക്ക് ആയിട്ടുള്ള ഫാസ്റ്റ് പേസ്ഡ് മേക്കിംഗ് സ്റ്റൈലിലേക്ക് മാറ്റിയെടുത്തപ്പോൾ അത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഒരു ത്രില്ലർ ആയിട്ട് മാറി. ഒപ്പം എടുത്തു പറയേണ്ടത് ജോൺസൺ മാസ്റ്ററുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഭയവും ദുരൂഹതയും നിറഞ്ഞ ആ ബീജയും ഇല്ലാതെ ഈ സിനിമയെ കുറിച്ച് ചിന്തിക്കാൻ പോലും ആകില്ല. ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രഫി ജയാനന്ദ് വിൻസെന്റ് രാത്രികളിലെ കോടമഞ്ഞും ഇരുട്ടുമൊക്കെ വളരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്.
2: ഒരു സൈക്കോപാത്തിന് പെട്ടെന്ന് മുതലെടുക്കാൻ തോന്നുന്ന ഒരു പഴുത് ക്രിസ്റ്റി സെന്റ് ജൂഡ് മെന്റൽ സാനിറ്റോറിയത്തിൽ ചാടിയ വിവരം ആദ്യം അറിയുന്നത് ഈ മനുഷ്യൻ തന്നെയാണ്. കാരണം ഇയാളുടെ ശ്രദ്ധ അവനിൽ തന്നെ ആയിരുന്നല്ലോ. അവൻ പുറത്തു നിൽക്കുന്ന സമയത്തിനുള്ളിൽ 3 കൊലകൾ കൂടെ നടത്താൻ ഇയാൾ പ്ലാനിട്ടു. ജഡ്ജ് വാസുദേവനെ ഡൽഹിയിൽ നിന്ന് തിരിച്ചു വിളിച്ച കള്ള ഫോൺ കോള്
5: അത് ഞാൻ മാനേജ് ചെയ്തതാണ്.
2: കുവൈറ്റ് മണിയടിച്ച ജീപ്പ് നിങ്ങൾക്ക് ആ ജീപ്പ് അവിടെ കിട്ടി.
5: സ്ട്രീറ്റിൽ നിന്നും മോഷ്ടിച്ചെടുത്ത ജീപ്പാണത്, ഞാനാണത് ഓടിച്ചിരുന്നത്. പിന്നീട് നിങ്ങൾക്ക് അത് ഓടിക്കിടന്ന് തന്നെ കിട്ടി.
2: അപ്പോഴേക്കും ക്രിസ്റ്റിയെ നമ്മൾ പിടിച്ച് വീണ്ടും അകത്താക്കി. അവൻ പുറത്തു വരാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നല്ലേ ഫിലിപ്പിന്റെ ഊഴം തീർക്കാൻ വേണ്ടി.
1: മികച്ചൊരു തിരക്കഥ, ആരെയും പിടിച്ചിരുത്തുന്ന ഡിറക്ഷൻ, ത്രില്ലടിപ്പിക്കുന്ന സംഗീതം, അതിലെല്ലാം ഉപരി മമ്മൂട്ടി, സുരേഷ് ഗോപി, നെടുമുടി വേണു തുടങ്ങിയ പ്രതിഭകളുടെ അവിസ്മരണീയമായ അഭിനയ മുഹൂർത്തങ്ങൾ, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് ഒരു ക്ലാസിക് സിനിമയായി ഇന്നും നിലനിൽക്കുന്നത്. ഈ സിനിമയുടെ വിശേഷങ്ങളായിരുന്നു ഇന്നത്തെ ക്ലബ് ബോർഡിൽ. ഇതുപോലെ ഇനിയും മനോഹരമായ സിനിമയുടെ വിശേഷവുമായി ഞാൻ അടുത്ത ക്ലബ് ബോർഡിൽ റീജോയിൻ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ, ഇറ്റ്സ് മീ RJ അനാമിക സൈനിങ് ഓഫ്.

0: Take a break.
1: നമസ്കാരം, വെരി ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ടു ടേക്ക് എ ബ്രേക്ക് ഓൺ ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ടേക്ക് എ ബ്രേക്കുമായിട്ട് ഇതായി ചേർന്നിരിക്കുന്നത് ആർ ജെ അനുഷയാണ് കേട്ടോ. അപ്പം ഇനി അങ്ങോട്ട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ രസകരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കേട്ടറിയാനുള്ള സമയമാണ് നമ്മുടെ ഈ ഒരു ടേക്ക് എ ബ്രേക്ക് എന്ന പ്രോഗ്രാമിലൂടെ 7 മണി മുതൽ 9 മണി വരെ. ആദ്യത്തെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഷെയർ ചെയ്യാനുള്ളത് കേട്ടോ. അതായത് നമ്മൾ ഈ മാസ്കുകൾ, ഐ മാസ്കുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ. മിക്ക ആളുകളും ഉറക്കം കിട്ടാനായിട്ട് ഐ മാസ്കുകൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഐ മാസ്കുകൾ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് പുറത്തു നിന്നുള്ള വെളിച്ചം തടഞ്ഞ കൺപോളുകൾക്ക് മൃദുവായിട്ടുള്ള ഒരു സ്പർശനമൊക്കെ ആയി നമ്മളെ വേഗത്തിൽ ഉറങ്ങാൻ സഹായിക്കുന്ന ഒന്നാണ് ഐ മാസ്കുകൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ ശീലം നമ്മുടെ ചർമ്മത്തിന് അത്ര സുരക്ഷിതമാണോ എന്ന് പലരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ സ്ലീപ്പ് മാസ്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കണ്ണാണ്, അപ്പോൾ കണ്ണ് നല്ല രീതിക്ക് ശ്രദ്ധിക്കണമല്ലേ. അപ്പോൾ ഈ ഒരു മാസ്ക് ധരിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെളിച്ചം തടയുക എന്നതിലുപരിയായിട്ട് ഐ മാസ്കുകൾ കണ്ണിന് ചുറ്റും ചെറിയ തോതിൽ ചൂട് നിലനിർത്തുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഇതിനെ പെരിയോക്യുലാർ വാമിംഗ് എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു ചൂട് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും വേഗത്തിൽ ഉറങ്ങാനും ഒക്കെ സഹായിച്ചേക്കാം. എന്നാൽ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കനം കുറഞ്ഞതും ലോലവുമായിട്ടുള്ള സ്കിന്നാണ് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ളത്. അപ്പൊ 6 മുതൽ 8 മണിക്കൂർ വരെ ഇത്തരത്തിൽ മാസ്ക് ധരിച്ചു കിടക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഈ ചൂടും ഈർപ്പവും ഒക്കെ തങ്ങി നിൽക്കാനായിട്ട് സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോ ഇത് പലപ്പോഴും നമ്മുടെ ചർമ്മത്തിന് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്തേക്കാം. അപ്പോൾ ഐ മാസ്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരെ നേരിടാൻ സാധ്യതയുള്ള പ്രധാന പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ചുവന്ന പാടുകളാണ് മെയിനായിട്ട് എടുത്തു നിൽക്കുന്നത് കേട്ടോ. അതായത് മാസ്ക് നമ്മുടെ ചർമ്മത്തിൽ ഇറുകിയിരിക്കുന്നത് മൂലം ചുവന്ന പാടുകളും അതുപോലെ തന്നെ അസ്വസ്ഥതകളും ഉണ്ടാകാനുള്ള കാരണം വളരെയധികം കൂടുതലാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ സിന്തറ്റിക് തുണികൾ കൊണ്ടോ അല്ലെങ്കിൽ പരുക്കൻ മെറ്റീരിയലുകൾ കൊണ്ടോ നിർമ്മിച്ചിട്ടുള്ള മാസ്കുകൾ നമ്മുടെ സ്കിന്നിനെ വേഗത്തിൽ ബാധിക്കാനായിട്ട് കാരണമാകും. അപ്പോൾ അത്തരത്തിലുള്ള മെറ്റീരിയൽ വെച്ചിട്ടുള്ള മാസ്കുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ, ഈ ഉറക്കത്തിനിടയിൽ മാസ്ക് നമ്മുടെ ചർമ്മത്തിൽ ഉരസുന്നത് പിഗ്മെന്റേഷന് കാരണമാകും. മാസ്കിന്റെ ഇലാസ്റ്റിക് ബാൻഡുകളെ നമ്മുടെ കണ്ണിന് സമീപം അമിതമായിട്ട് മർദ്ദം ചെലുത്തുന്ന സമയത്ത് അവിടെ കറുത്ത പാടുകൾ രൂപപ്പെടും. അതാണ് ഇതിന്റെ ഒരു റീസൺ ആയിട്ട് പറയുന്നത്. അപ്പൊ ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഫ്രിക്ഷൻ ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ അലർജി ഉണ്ടാകാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. അതായത് ഈ മാസ്കിൽ തന്നെ ഉപയോഗിക്കുന്ന ചായങ്ങൾ ഉണ്ടാകും, അതുപോലെ ചില സ്മെല്ലുള്ള മാസ്കുകൾ കാണുമല്ലേ. അതായത് അതിൽ തന്നെ ആ ഒരു സ്മെല്ല് വരാനായിട്ട് സുഗന്ധദ്രവ്യങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇലാസ്റ്റിക് ബാൻഡിൽ തന്നെ ലാറ്റക്സ് അല്ലെങ്കിൽ നിക്കൽ ഇവയൊക്കെ അലർജിക്ക് കാരണമായേക്കാവുന്ന ഘടകങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്താ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കണ്ണിന് ചുറ്റും ഈ ചൊറിച്ചില്, വീക്കം, തൊലി അടർന്നു പോവുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ മാസ്ക് യൂസ് ചെയ്യുന്നവരിൽ കാണുകയാണെങ്കിൽ പെരിയോർബിറ്റൽ അലർജി ഡെർമറ്റൈറ്റിസ് ആകാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്നുള്ളൊരു കാര്യം ഓർക്കുക. അടുത്തത് ശുചിത്വമില്ലായ്മ മൂലമുള്ള പ്രശ്നങ്ങളാണ്. അതായത് ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന മാസ്കുകൾ അത് കൃത്യമായിട്ട് കഴുകിയില്ല എങ്കിൽ അതിൽ വിയർപ്പ്, അതുപോലെ തന്നെ എണ്ണമയം ഇവയൊക്കെ അടിഞ്ഞുകൂടാനായിട്ട് കാരണമാകും. അപ്പോൾ ഈ ദീർഘനേരം നമ്മുടെ ചർമ്മവുമായിട്ട് സ്കിന്നുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നത് മൂലം കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന ഒരു അവസ്ഥയ്ക്ക് കൂടി കാരണമാകും. അത് കൂടാതെ മറ്റ് അപകട സാധ്യതകൾ ഏതൊക്കെയാന്ന് നോക്കുകയാണെങ്കിൽ, ചിലർക്ക് ചർമ്മത്തിനടിയിൽ കെരാറ്റിൻ കുടുങ്ങിക്കിടക്കുന്നത് മൂലം മിലിയ എന്നറിയപ്പെടുന്ന ചെറിയ വെളുത്ത കുരുക്കൾ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അത് മാത്രമല്ല, ഈ എക്സിമ പോലുള്ള അസുഖമുള്ളവർക്ക് മാസ്കിലെ ബാക്ടീരിയകളും ഈർപ്പവും ഒക്കെ രോഗം വഷളാക്കാനായിട്ട് കാരണമാകും. ഇനി തീർന്നിട്ടുള്ള ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങൾ, അതായത് സുരക്ഷിതമായിട്ട് ഐ മാസ്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ, ഐ മാസ്ക് ഉപയോഗിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കുന്നതിന് പകരമായിട്ട് നമ്മൾ കുറച്ചധികം മുൻകരുതലുകൾ സ്വീകരിച്ചാൽ മതി, നേരത്തെ വന്ന പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അതിൽ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ചർമ്മത്തിന് ശ്വസിക്കാനായിട്ട് സാധിക്കുന്ന സിൽക്ക് അല്ലെങ്കിൽ ഈ സോഫ്റ്റ് ആയിട്ടുള്ള മൃദുവായിട്ടുള്ള കോട്ടൺ തുണികൾ കൊണ്ടിട്ടുള്ള മാസ്കുകൾ മാത്രം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അലർജി ഒഴിവാക്കാനായിട്ട് സുഗന്ധമില്ലാത്തതും ഈ ലാറ്റക്സ് രഹിതവുമായിട്ടുള്ള മാസ്കുകളെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ മാസ്ക് അധികം ഇറുങ്ങിയതാകാതിരിക്കാനായിട്ട് കൂടി നോക്കുക. നമ്മുടെ കണ്ണിന് അമിത സമ്മർദ്ദം നൽകാത്ത രീതിയിലുള്ളവയായിരിക്കണം, ലൂസ് ആയിരിക്കണം. ടൈറ്റ് ആയി കഴിഞ്ഞാൽ കണ്ണിന് നല്ല രീതിയിൽ തന്നെ അത് ബാധിക്കും. അതുപോലെ തന്നെ ഈ മൃദുവായിട്ടുള്ള ഈ സുഗന്ധമൊന്നും ഇല്ലാത്ത ഡിറ്റർജൻറ്റുകൾ ഉപയോഗിക്കാത്ത ഐ മാസ്കുകൾ പതിവായിട്ട് നമ്മൾ കഴുകി ഉണക്കി യൂസ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ രാത്രിയിൽ ക്രീമുകളോ അല്ലെങ്കിൽ ഓയിലി സ്കിൻ കെയർ ഉൽപ്പന്നങ്ങളോ ഒക്കെ പുരട്ടാറുണ്ടെങ്കിൽ അതിന് മുകളിൽ ഐ മാസ്ക് ധരിക്കുന്നത് ഒന്ന് ഒഴിവാക്കി വെക്കുക. കാരണം ഇത് നമ്മുടെ സുഷിരങ്ങൾ അടയാനും പിന്നെ വെളുത്ത സിസ്റ്റുകളായിട്ടുള്ള മിലിയ രൂപപ്പെടാനുമുള്ള കാരണമാകും. അപ്പോൾ ശരിയായ രീതിയിൽ മാസ്ക് സെലക്ട് ചെയ്യുകയും അത് വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ നമുക്ക് സുരക്ഷിതമായിട്ട് നിർത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടറിയാനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ഒപ്പം
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

0: ടേക്ക് എ ബ്രേക്ക്.
1: സമ്മർദ്ദം എന്നത് എല്ലായ്പ്പോഴും വലിയ തകർച്ചകളിൽ നിന്നോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന പ്രതിസന്ധികളിൽ നിന്നോ മാത്രം രൂപപ്പെടുന്ന ഒന്നല്ല അല്ലേ. മിക്കപ്പോഴും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറുന്ന ചില ചെറിയ ശീലങ്ങളാണ് യഥാർത്ഥ വില്ലന്മാർ. അപ്പൊ ഒരു നിശബ്ദ കൊലയാളിയെ പോലെ ഈ ശീലങ്ങൾ നമ്മുടെ മാനസികാരോഗ്യം തകർക്കുന്നു എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സമാധാനം കെടുത്തുന്ന പ്രധാനപ്പെട്ട കുറച്ച് ശീലങ്ങൾ പരിചയപ്പെട്ടാലോ. ഇനി ഈ ശീലങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റുന്നതായിരിക്കും നല്ലത് കേട്ടോ. സമാധാനം താനേ വന്നോളും. അതായത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ചെറിയ ചെറിയ ശീലങ്ങളാണ്. പക്ഷെ ഈ ശീലങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാറ്റാൻ കൂടി ശ്രദ്ധിക്കുക. ആദ്യത്തേത് ഉണർന്നാലുടൻ ഫോണിലേക്ക് നോക്കുന്ന സ്വഭാവം. രാവിലെ കണ്ണു തുറക്കുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനുകളിലേക്കും ഇമെയിലുകളിലേക്കും വാർത്തകളിലേക്കും വിരൽ ചലിപ്പിക്കുന്നത് നിങ്ങളുടെ നാഡീവ്യൂഹത്തിന് വലിയ ആഘാതമാണ് നൽകുന്നത് കേട്ടോ. മനസ്സ് കംപ്ലീറ്റ് ആയിട്ടും ഉണരുന്നതിന് മുൻപ് തന്നെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കും അതുപോലെ ലോകത്തെ നെഗറ്റീവ് വാർത്തകൾക്കും മുൻഗണന നൽകുന്നത് വഴി ഉണ്ടാകുന്ന അസ്വസ്ഥത ആക്ച്വലി ആ ഒരു ദിവസം മുഴുവൻ നിങ്ങളെ വിടാതെ ഫോളോ ചെയ്യും എന്നുള്ളതാണ് ഒരു കാര്യം. അതുപോലെ തന്നെ മനസ്സില്ലാ മനസ്സോടെയുള്ള യെസ് നമ്മളിൽ മിക്ക ആളുകളുടെയും ഒരു സ്വഭാവമായിരിക്കും അല്ലെ. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനോ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയാത്തത് കൊണ്ടോ നാം പലപ്പോഴും യെസ് പറയാറുണ്ട്. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ താല്പര്യമില്ലാത്ത ഏറ്റെടുക്കുന്ന ഓരോ കാര്യവും നമ്മുടെ മനസ്സിന് മേൽ വലിയൊരു ഭാരമാണ് അടിച്ചേൽപ്പിക്കുന്നത്. അപ്പോൾ അമിതമായിട്ടുള്ള ഈ ബാധ്യതകളെ കാലക്രമേണ കടുത്ത മാനസിക സമ്മർദ്ദത്തിന് കാരണമാകും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ ഉറങ്ങുന്നത് വരെ നീളുന്ന സ്ക്രീൻ സമയം. പകൽ മുഴുവൻ നമ്മൾ ജോലി ചെയ്ത ശേഷം രാത്രിയിൽ ഫോണിലോ ലാപ്ടോപ്പിലോ ഒക്കെ മുഴുകുന്നത് നമ്മുടെ തലച്ചോറിന് വിശ്രമം നൽകില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഈ സ്ക്രീനുകളിൽ നിന്നുള്ള നീല വെളിച്ചം നമ്മുടെ ഉറക്കത്തിന് സഹായിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോണിന്റെ ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം. ഇത് ഉറക്കമില്ലായ്മയിലേക്കും അടുത്ത ദിവസം രാവിലെ അനുഭവപ്പെടുന്ന ക്ഷീണത്തിലേക്കും വരെ നയിക്കുന്നു. അപ്പോൾ ഈ ശീലമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് മാറ്റിയേക്ക് കേട്ടോ. അതുപോലെ തന്നെ വിശ്രമം മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ധാരാളം ജോലി ചെയ്ത ശേഷം മാത്രം ലഭിക്കേണ്ട ഒന്നാണ് വിശ്രമം എന്ന് പലരും തെറ്റായിട്ട് കരുതാറുണ്ട്. യഥാർത്ഥത്തിൽ മികച്ച രീതിയിൽ ജോലി ചെയ്യാനായിട്ട് ശരീരം ആവശ്യപ്പെടുന്ന ഒന്നാണ് ഈ വിശ്രമം എന്ന് പറയുന്നത്. വിശ്രമത്തെ ഒരു ആഡംബരമായിട്ട് കാണാതെ അതൊരു അനിവാര്യതയായിട്ട് കാണുക എന്നുള്ളതാണ് പറയാനുള്ളത്. വിശ്രമമില്ലാതെ നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മുടെ ഉൽപ്പാദനക്ഷമത കുറയ്ക്കുകയും സ്ട്രെസ് വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ പരിഹാരമില്ലാത്ത പരാതി പറച്ചിൽ. പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ ആശ്വാസം നൽകുമെങ്കിലും അത് ആവർത്തിച്ച് സംസാരിക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു നടപടിയും എടുക്കാതെ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മനസ്സിനെ നിസ്സഹായ അവസ്ഥയിലാക്കുന്നു. ഒരു ചെറിയ ചുവടുവെപ്പെങ്കിലും പരിഹാരത്തിനായിട്ട് നടത്തുന്നത് നമ്മുടെ ആത്മവിശ്വാസം കൂട്ടുകയും സമ്മർദ്ദമൊക്കെ കുറയ്ക്കുകയും ചെയ്യുന്നതാണ് കേട്ടോ. അതുപോലെ ഭക്ഷണക്രമത്തിന്റെ കാര്യത്തിലും ശ്രദ്ധ വേണം. ഭക്ഷണം ഒഴിവാക്കുന്നതോ ജോലിക്കിടയിൽ തിരക്കിട്ട് കഴിക്കുന്നതോ ഒക്കെ നമ്മളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിലെ മാറ്റമുണ്ടാക്കുന്നു. ഇത് ആക്ച്വലി പെട്ടെന്നുള്ള ദേഷ്യം, ഉത്കണ്ഠ, ക്ഷീണം ഇവയ്ക്കൊക്കെ കാരണമാകും. മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിന് കൃത്യമായിട്ടുള്ള ഇന്ധനം അത്യാവശ്യമാണ്. അപ്പോൾ എത്രയൊക്കെ വലിയ ഭാരമുള്ള ജോലിയാണ് എന്ന് പറഞ്ഞാലും നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക, ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കുക, ആദ്യം പിടിച്ച് കഴിക്കാതിരിക്കുക, നമ്മുടെ ആരോഗ്യം നോക്കിയിട്ടുള്ള പണികളൊക്കെ മതി എന്നുള്ളൊരു കാര്യം മൈൻഡിൽ കൊണ്ടുവരിക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ മാറ്റേണ്ട നെഗറ്റീവ് ആയിട്ടുള്ള ശീലങ്ങൾ. ഈ ശീലങ്ങൾ മാറ്റുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ സമാധാനം എന്ന് പറയുന്ന ഒരു സംഭവം അതുപോലെ തന്നെ സന്തോഷമൊക്കെ കടന്നു വരുന്നതായിരിക്കും. എന്തായാലും ടേക്ക് എ ബ്രേക്കിൽ ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.

0: ടേക്ക് എ ബ്രേക്ക്.
1: തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിയായിട്ടുള്ള നടൻ വിജയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്ന സിനിമാ താരമാണ് തൃഷ കൃഷ്ണൻ അല്ലേ. ആക്ച്വലി 42-ാമത്തെ വയസ്സിലും ഒരു 25-കാരിയുടെ ലുക്കും ചുറുചുറുക്കുമാണ് നടി കാത്തു സൂക്ഷിക്കുന്നത്. പലപ്പോഴും നമ്മളിപ്പോ വീഡിയോസിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് പുള്ളിക്കാരിയുടെ ആ ഒരു ലുക്കും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കാറുണ്ടാവും. ആക്ച്വലി ഈ യുവത്വത്തിന്റെ രഹസ്യം താരത്തിന്റെ കർശനമായിട്ടുള്ള ഭക്ഷണക്രമങ്ങളും ഫിറ്റ്നസ് ശീലങ്ങളുമാണ്. അപ്പൊ ഇതിനെപ്പറ്റി തൃഷ തന്നെ പല ഇന്റർവ്യൂസിലും മനസ്സ് തുറന്നിട്ടുണ്ട് കേട്ടോ. ബ്യൂട്ടിയുടെ തുടക്കം എന്ന് പറയുന്നത് ഗ്രീൻ ടീയിൽ നിന്നാണെന്നാണ് പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത്. ഗ്രീൻ ടീയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമോ കുടിച്ചിട്ടാണ് ഒരു ദിവസം ആരംഭിക്കാറുള്ളതെന്നാണ് ഒരു ഇന്റർവ്യൂവിൽ തൃഷ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യം. ദിവസം മുഴുവനും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വെള്ളമോ ഫ്രഷ് ജ്യൂസ് അടക്കമുള്ള പാനീയങ്ങളോ ഒക്കെ കുടിച്ചിട്ട് ശരീരത്തിലെ ജലാംശം കാത്തു സൂക്ഷിക്കാനും തൃഷ ശ്രമിക്കാറുണ്ട്. ചായയും കാപ്പിയും പരമാവധി ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ശീലം തിരക്കിട്ട ഷൂട്ടിംഗ് ഷെഡ്യൂളുകൾക്ക് നടുവിലും ചർമ്മത്തെ ആരോഗ്യത്തോടെ സംരക്ഷിച്ച് തിളക്കം നൽകുമെന്നാണ് തൃഷ അഭിപ്രായപ്പെടുന്ന ഒരു കാര്യം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഫുഡ് ഐറ്റമാണ് ഈ പഴങ്ങളും പച്ചക്കറികളും പ്രോട്ടീനും ഒക്കെ കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷണക്രമം ഫോളോ ചെയ്യുക എന്നുള്ളത്. തൃഷയും ഈ ഒരു ഭക്ഷണക്രമമാണ് ഫോളോ ചെയ്യുന്നത്. ഇടയ്ക്കിടെ ഉപവാസവും ചെയ്യാറുണ്ട്. പഞ്ചസാരയും എണ്ണമയമുള്ള ഭക്ഷണങ്ങളും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കി മിതവും ആരോഗ്യകരവുമായിട്ടുള്ള ഒരു ബാലൻസിംഗ് ആയിട്ടുള്ള ഭക്ഷണക്രമമാണ് താരം ഫോളോ ചെയ്യുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഫങ്ഷണൽ ഫിറ്റ്നസ് ട്രെയിനർ. ഭക്ഷണം കഴിക്കുക മാത്രമല്ല, ഭക്ഷണത്തിന് പുറമെ വ്യായാമത്തിനും ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. യോഗ, ഫങ്ഷണൽ ഫിറ്റ്നസ് ട്രെയിനിങ്, കാർഡിയോ വർക്കൗട്ടുകൾ ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ജിമ്മിൽ പ്രധാനമായിട്ടും കെറ്റിൽബെൽ സ്വിങ്ങുകളും അതുപോലെ തന്നെ ഗ്ലോബറ്റ് സ്കോട്ടുകളുമാണ് ചെയ്യാറുള്ളതെന്നും തൃഷ ഇന്റർവ്യൂസിൽ പറയാറുണ്ട്. പിന്നെ നടത്തം, സൈക്ലിംഗ് പോലുള്ള വ്യായാമങ്ങളും ഒക്കെ പിന്തുടരാം കേട്ടോ. ഈ പ്ലാങ്ക് വ്യായാമങ്ങളും അതുപോലെ തന്നെ ഹൈ ഇന്റർസിറ്റി ഇന്റർവെൽ ട്രെയിനിങ് എന്നിവയും ഒക്കെ തൃഷയുടെ വർക്കൗട്ടിന്റെ ഭാഗം തന്നെയാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വ്യായാമം പോലെ തന്നെ ഉറക്കത്തിനും മാനസികാരോഗ്യത്തിനും ഒക്കെ മെഡിറ്റേഷനും നല്ലതാണ് കേട്ടോ. അതിന് മുൻഗണന താരം നൽകാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് തൃശ്ശയുടെ ബ്യൂട്ടിയുടെ രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും അത്യാവശ്യം ഏജ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് ആണെങ്കിലും നല്ല ചുറുചുറുക്കോടെ യങ് ആയിട്ടൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ഇവരുടെ ആ ഒരു സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്താണ് എന്നുള്ളതല്ലേ. അപ്പോൾ അതാ തൃശ്ശയായിട്ട് തന്നെ ആ ഒരു സൗന്ദര്യ രഹസ്യം പറഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ ഒരു സൗന്ദര്യം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതൊക്കെ അങ്ങ് ഫോളോ ചെയ്താൽ മാത്രം മതി. ടേക്ക് എ ബ്രേക്കിൽ എന്തായാലും ഒരു കുട്ടി ബ്രേക്ക് എടുക്കുകയാണ്.

0: Take a break.
1: Once again, welcome back to Take a Break on Aspray from 19 Nadinopam, Natargopam. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിച്ചു വരികയാണ് കേട്ടോ. നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു വരുന്നത് കൊണ്ട് തന്നെ കനത്ത ജാഗ്രത വേണമെന്നാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ മലിനമായിട്ടുള്ള ജലത്തിൽ നിന്നുള്ള രോഗാണുക്കൾ നമ്മുടെ തലച്ചോറിലെത്തിയാലാണ് ആക്ച്വലി ഒരു രോഗബാധ ഉണ്ടാകുന്നത്. നമ്മുടെ മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ, പിന്നെ കണ്ണപടത്തിലെ സുഷിരങ്ങൾ എന്നിവ വഴി രോഗകാരിയായിട്ടുള്ള അമീബ പ്രവേശിക്കുകയും നമ്മുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കുകയും ചെയ്യും. പ്രധാനമായിട്ടും ഈ പനി, തലവേദന, ഓക്കാനം, ഛർദി, അപസ്മാരം, ബോധനഷ്ടം, കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട്, വേദന, നടുവേദന ഇവയൊക്കെയാണ് പ്രാരംഭ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. അതേ തുടർന്ന് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കാൻ തുടങ്ങും, പിന്നെ ബോധക്ഷയം വരും, ഇവയൊക്കെ ഉണ്ടാകും. അപ്പോൾ ആരംഭത്തിൽ തന്നെ ഡോക്ടറെ കണ്ട് ചികിത്സ തേടുക. മരുന്ന് കഴിച്ചിട്ടും മാറാത്ത പനിയും മറ്റ് ലക്ഷണങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ വിദഗ്ധ ചികിത്സ തന്നെ തേടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉള്ളവരെ കുളത്തിലോ അല്ലെങ്കിൽ മറ്റ് ജലാശയങ്ങളിലോ അടുത്ത കാലത്ത് കുളിക്കുകയോ വെള്ളം മൂക്കിൽ കയറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. നീന്തൽ പരിശീലനത്തിൽ ഏർപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ നോസ് പ്ലഗുകൾ ധരിക്കുക, പിന്നെ ജലസ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക, അതുപോലെ അടിത്തട്ടി ഇളക്കി മറിച്ച വെള്ളക്കെട്ടുകൾ, ഈ ക്ലോറിനേഷൻ നടത്താത്ത സ്വിമ്മിംഗ് പൂളുകൾ ഇവയിലൊക്കെ കുളിക്കുകയോ നീന്തുകയോ മുങ്ങാങ്കുഴി ഇടുകയോ മുഖം കഴുകുകയോ ചെയ്യാതിരിക്കുക. പിന്നെ മലിന ജലാശയങ്ങളിൽ രോഗകാരികളായിട്ടുള്ള നെഗ്ലേറിയ, ഫൗളേരി, അക്കാന്തമീബ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ മലിനജലത്തിലെ കുളിയും നീന്തലും ഒക്കെ ഒന്ന് ഒഴിവാക്കിയേക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മഴക്കാലമാണ് വരുന്നത്, നല്ല ജാഗ്രത വേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് വൈൻഡപ്പ് ചെയ്ത് ഞാൻ എന്താ ഗുഡ് ബൈ പറയുകയാണ്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്പ്രേ ഫ്രം 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ പ്രണയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ആ മൂന്ന് വാക്കുകളായിരിക്കും. എന്നാൽ അതിനും അപ്പുറം മനോഹരമായൊരു ലോകമുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രണയം എന്നത് കേവലം ആ മൂന്ന് വാക്കുകളിൽ ഒതുക്കി നിർത്തേണ്ട ഒന്നല്ല. ലോകത്തുള്ള എല്ലാ പ്രണയിനികളും പരസ്പരം ഐ ലവ് യു എന്ന് പറഞ്ഞുകൊള്ളണം എന്നുമില്ല. ചിലപ്പോഴൊക്കെ ആ വാക്കുകൾ പ്രണയത്തിൻ്റെ ആഴത്തെ കുറച്ച് കളയുകയാണ് ചെയ്യുന്നത്. പറയുന്ന വാക്കുകളേക്കാൾ പ്രണയം ജീവിക്കുന്നത് നമ്മൾ കാണിക്കുന്ന പ്രവൃത്തികളിലാണ്. ഒരാൾ നമുക്ക് നൽകുന്ന പരിഗണനയിൽ, അവർ നമ്മളെ ചേർത്ത് പിടിക്കുന്ന രീതിയിൽ, ആ കണ്ണുകളിൽ തിളങ്ങുന്ന കരുണയിൽ, അതിലൊക്കെ പ്രണയമുണ്ട്. വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയാത്തത്ര തീവ്രമായ വികാരങ്ങളെ മൗനം കൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതിലാണ് യഥാർത്ഥ ഭംഗി. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ പ്രണയത്തിൽ സംസാരത്തേക്കാൾ കൂടുതൽ മൗനത്തിന് സ്ഥാനമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആ മൗനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. പ്രണയിക്കുന്നവർക്കിടയിൽ എപ്പോഴും സംസാരം വേണമെന്നില്ല. മണിക്കൂറുകളോളം ഒന്നും മിണ്ടാതെ ഒരേ കടൽ തീരത്തോ പാർക്കിലോ ഇരിക്കാൻ കഴിയുന്നവർക്കിടയിൽ ആ മൗനം പോലും ഒരു സംഭാഷണമാണ്. അവിടെ ലവ് യു എന്ന വാക്കിന് സ്ഥാനമില്ല. കാരണം ആ സാമീപ്യം തന്നെ എല്ലാത്തിനുമുള്ള ഉത്തരമാണ്. വാക്കുകൾ മുറിഞ്ഞു പോകുന്നിടത്ത് തുടങ്ങുന്ന ഒന്നാണ് യഥാർത്ഥ പ്രണയം. ചുറ്റുമുള്ള ലോകത്തെ മറന്ന് ഒന്നുമിണ്ടാതെ പരസ്പരം നോക്കിയിരിക്കുമ്പോൾ കൈമാറുന്ന ആ ഒരു ഊർജമുണ്ടല്ലോ, അതിനോളം വരില്ല ലോകത്തെ ഒരു കവിതയും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഒരാൾ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് അറിയാൻ അവർ പറയുന്ന വാക്കുകൾ നോക്കണോ അതോ പ്രവൃത്തികൾ നോക്കണോ? ഭക്ഷണം കഴിച്ചോ? വീട്ടിലെത്തിയാൽ ഒന്ന് വിളിക്കണേ. മരുന്ന് കൃത്യമായി എടുക്കുന്നില്ലേ? ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിലൊക്കെ ഒളിഞ്ഞിരിക്കുന്നത് വലിയൊരു പ്രണയമാണ്. ആയിരം തവണ ലവ് യു എന്ന് പറയുന്നതിനേക്കാൾ വലിയ സ്നേഹം ഈ ചെറിയ കരുതലിലുണ്ട്. നമ്മുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന, നമ്മൾ തളർന്നിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നീട്ടുന്ന, ആരും കാണാതെ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രണയം. അവിടെ വാക്കുകൾ അപ്രസക്തമാണ്, പ്രവൃത്തികളാണ് ഹൃദയത്തോട് സംസാരിക്കുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: അർദ്ധരാത്രി പെണ്ണും ചെക്കനും കലികാലം
1: കാലം മാറി.
0: ആന്നേ
1: ഇതെങ്ങളെ തൊട്ടും പിടിച്ച് സംസാരിക്കാതിരുന്നാ മതി. അങ്ങനെ നടന്ന
0: ഈ ലോകം തന്നെ നിന്നു.
2: ഹേയ് ഒന്ന് നിന്നേ, ഞാൻ തൊട്ടു. നിങ്ങളുടെ പ്രപഞ്ചം എന്താ നിന്നു പോയ മാഷേ?
1: അവനോട് ചോദിക്ക്.
2: റാം ഒന്ന് നോക്കി, ഈ പ്രപഞ്ചത്തിന് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ലെന്ന് മാഷമാരെ വിട്ടോ?
0: നിന്നില്ലെന്ന് ബാ പോവാ.
2: പോവാം റാം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചിലപ്പോ ഈ പ്രണയം എന്നത് ഒരാളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കലാണ്. നമ്മുടെ പാർട്ണറിന്റെ മൂഡ് മാറ്റങ്ങൾ തിരിച്ചറിയുന്ന, അവർ പറയാതെ തന്നെ അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടുന്നത് ഒരുതരം ഭാഗ്യമാണ്. നുണക്കുഴികൾ ചിരിക്കുമ്പോഴല്ല, കണ്ണുകൾ നിറയുമ്പോഴാണ് പ്രണയം പരീക്ഷിക്കപ്പെടുന്നത്. നീന്തിലാണ് സങ്കടപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിക്കാതെ തന്നെ ആ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടെങ്കിൽ അവിടെ എനിക്ക് തന്നെ ഇഷ്ടമാണ് എന്ന് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമുണ്ടോ? പ്രണയമെന്നത് വെറും വാക്കുകളല്ല, മറിച്ച് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആത്മീയമായ ഒരു തിരിച്ചറിവാണ്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ സൗഹൃദവും പ്രണയവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ? എല്ലാ പ്രണയവും ഒരു റിലേഷൻഷിപ്പ് ആകണമെന്നില്ല. ചില സൗഹൃദങ്ങൾ പ്രണയത്തെക്കാൾ മനോഹരമായിരിക്കും, പരസ്പരം ജീവനായി കാണുന്നവ. എന്നാൽ ഒരിക്കലും ആ സ്നേഹത്തിന് പ്രണയമെന്നോ കാമുകനെന്നോ കാമുകയെന്നോ പേരിടാത്തവർ നമുക്കിടയിലുണ്ട്. അവിടെ ആ വാക്കുകൾക്ക് പ്രസക്തിയില്ല. തൻ്റെ സുഹൃത്ത് സന്തോഷമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും അവരുടെ വിജയത്തിൽ അഭിമാനിക്കുന്നതും പ്രണയം തന്നെയാണ്. ലോകത്ത് എന്ത് പേരിട്ട് വിളിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ അറിയുന്ന ആഴത്തിലുള്ള സ്നേഹമുണ്ടല്ലോ, അത് വാക്കുകൾക്കപ്പുറമാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചിലപ്പോഴൊക്കെ ഈ പ്രണയമെന്നത് മെട്ടുകൊടികൾ കൂടിയാണ്. തൻ്റെ പങ്കാളിയുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കുന്നതിലും അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നതിലും ഒരു വലിയ പ്രണയമുണ്ട്. അതൊരിക്കലും പ്രകടിപ്പിക്കണമെന്നില്ല. പുറമെ ഗൗരവം കാണിക്കുമ്പോഴും ഉള്ളിൽ സ്നേഹം മാത്രം സൂക്ഷിക്കുന്ന അച്ഛന്മാരെയും അമ്മമാരെയും നോക്കും. അവർ മക്കളോട് ഭൂരിഭാഗം അമ്മമാരും അച്ഛന്മാരും സ്വന്തം മക്കളോട് ലവ് യു എന്ന് പറയാറില്ല. പക്ഷേ അവരുടെ ജീവിതം മുഴുവൻ മക്കൾക്ക് വേണ്ടിയുള്ള പ്രണയമാണ്. അദൃശ്യമായ നൂലുകളാൽ ബന്ധിക്കപ്പെട്ട ആ സ്നേഹത്തിന് മുൻപിൽ വാക്കുകൾ തോറ്റുപോവുകയുള്ളൂ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയം എന്നത് പറഞ്ഞറിയേണ്ട ഒന്നല്ല, അത് അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. അത് കാറ്റിൽ കലർന്ന ഒരു സുഗന്ധം പോലെയാണ്. തൊടാനാവില്ല, പക്ഷേ അനുഭവിക്കാൻ കഴിയും. നിങ്ങളെ നിങ്ങളായിട്ട് തന്നെ സ്വീകരിക്കുന്ന, നിങ്ങളുടെ പോരായ്മകളെ സ്നേഹിക്കുന്ന ഒരാൾ കൂടെയുള്ളപ്പോൾ വാക്കുകൾക്ക് എന്ത് പ്രസക്തിയാണല്ലേ. പ്രണയം എപ്പോഴും പ്രഖ്യാപിക്കാനുള്ളതല്ല, മറിച്ച് മനോഹരമായി ജീവിച്ച് തീർക്കാനുള്ളതാണ്, അനുഭവിച്ച് അറിയാനുള്ളതാണ്. അതുകൊണ്ട് വാക്കുകൾ തിരയുന്ന തിരക്കിൽ പ്രണയത്തിൻ്റെ ചെറിയ നിമിഷങ്ങൾ ആസ്വദിക്കാൻ മറന്നു പോവാതിരിക്കുക. ഐ ലവ് യു എന്ന് മാത്രം പറയാതെ ആത്മാർത്ഥമായി പ്രണയിച്ചു കൊണ്ടേയിരിക്കുക. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.